0: 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളും ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളുമാണ് മേളയിൽ വിതരണം ചെയ്യുക. ലാൻഡ് ട്രിബ്യൂണൽ അടിസ്ഥാനത്തിൽ ടോക്കൺ വിതരണം ചെയ്താണ് പട്ടയങ്ങൾ നൽകുക. പട്ടയ വിതരണത്തിനായി 15 കൌണ്ടറുകൾ ഉദ്ഘാടന വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ ടി ഒ മോഹനൻ എംഎൽഎ അധ്യക്ഷത വഹിക്കും. മന്ത്രി സണ്ണി ജോസഫ് മുഖ്യാതിഥിയാവും. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തീർപ്പാക്കാൻ ബാക്കിയുള്ള പട്ടയ അപേക്ഷകളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്നും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു.
1: അഫ്ഗാനിസ്ഥാനെതിരായ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 127 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യ 3-0 പരമ്പര നേടിയത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഉയർത്തിയ 221 റൺസ് അഫ്ഗാനിസ്ഥാന് മറികടക്കാനായില്ല. 14.1 ഓവറിൽ 94 റൺസിന് അഫ്ഗാനിസ്ഥാൻ പുറത്തായി. 108 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ സീരീസും പ്ലെയർ ഓഫ് ദ മാച്ചും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഐച്ചിയിൽ ഇന്ത്യൻ സമയം

രാവിലെ 10:30 മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ഇന്ത്യൻ ജപ്പാൻ വനിതാ ടീമുകൾ തമ്മിലെ ആദ്യ മത്സരമാണിത്. നാളെയാണ് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങ്. ഒക്ടോബർ 4 നീളുന്ന ഗെയിംസിൽ സോഫ്റ്റ് ടെന്നീസ്, ടെക്ബോൾ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മത്സരം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ചാണ്ടിയമ്മൻ എംഎൽഎ ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മത്സരത്തിന് മുന്നോടിയായി മന്ത്രി ഒ ജെ ജനീഷ് ഒരുക്കങ്ങൾ വിലയിരുത്തി. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് 2 വോട്ടെണ്ണലും തുടർന്ന് ഫലപ്രഖ്യാപനവും ഉണ്ടാവും. കേരളത്തിൽ വിശ്വകർമ്മ സമുദായം നിർണായക ശക്തിയായി മാറിയെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം നഗരത്തിൽ VSS സംസ്ഥാന സമിതി സംഘടിപ്പിച്ച മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിശ്വകർമ്മ ദിനം പൊതു അവധിയാക്കുന്നതടക്കം ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തവും മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അശന സാഹിത്യത്തെ കുറിച്ച് കേൾക്കാം. ഭക്ഷണ സംബന്ധമായതും ആഹാരവസ്തുക്കളെ കുറിച്ചുള്ള വർണ്ണനകളും ഭക്ഷണം കേന്ദ്രപ്രമേയമാവുന്നതുമായ സാഹിത്യ ആവിഷ്കാരങ്ങളെയാണ് അശന സാഹിത്യം എന്ന് പറയുന്നത്. പാചകക്കുറിപ്പുകളും പാചകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ വിനിമയവും അശന സാഹിത്യത്തിൽ ഉൾപ്പെടും. 1958 അശന സാഹിത്യത്തെക്കുറിച്ച് കെ പി നാരായണ പിഷാരടി എഴുതിയ ലേഖനം പ്രസിദ്ധമാണ്. പ്രാചീന കാലത്ത് തഴച്ചു വളർന്നതും പിന്നീട് മുരടിച്ചു പോയതുമായ സാഹിത്യമാണ് അശന സാഹിത്യമെന്നാണ് പിഷാരടി പറയുന്നത്. മലയാളത്തിലെ നാടൻ പാട്ടുകളിൽ പലതും അശന സാഹിത്യം കൊണ്ട് സമ്പന്നമായിരുന്നു. വേഗം പുറത്തേക്ക് വന്നുതേനൻ, വെള്ളോട്ട് കിണ്ടിയിൽ നീരെടുത്തു, കൊട്ടത്തളം പൊക്ക് കൈനനച്ചു, ഊണിന് ചെന്നങ്ങ് ഇരുന്നുതേനൻ, പൂവനിലയും മുറിച്ചു

0: ശ്രദ്ധേയമാണ്. കാരൂരിന്റെ പൊതിച്ചോറ് എന്തൊരു കഥയാണ്! അത് അശ്നത്തിന്റെ അഗാധതകളെ ആഴത്തിൽ തന്നെ തൊട്ടുനിൽക്കുന്നു. ഒരു കഷ്ണം റൊട്ടി മോട്ടിച്ചതിന്റെ പേരിൽ 19 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്ന ജീൻ വാൾജിയുടെ കഥ നമുക്ക് മറക്കാനാവില്ല. പി സോമൻ എഴുതിയ അന്നര നേരം അന്ന് അരസമയം എന്ന പഠനകൃതി ഭക്ഷണം കേന്ദ്രമാക്കിയ സാഹിത്യ വിമർശന കൃതിയാണ്. സ്വാതന്ത്ര്യം, ക്ഷേമം, ഐശ്വര്യം, സമ്പത്ത് എന്നീ പദങ്ങൾക്ക് വൈലോപ്പള്ളിയുടെ കാവ്യ നിഘണ്ടുവിൽ ഭക്ഷണമെന്നാണ് അർത്ഥമെന്ന് പി സോമൻ പറയുന്നു. ഭക്ഷണം കേന്ദ്രപ്രമേയമാക്കുന്ന നോവലാണ് വിനു എബ്രഹാമിന്റെ ഒരു സ്വാദുനോട്ടക്കാരന്റെ ഭക്ഷണ പരിവേഷണങ്ങൾ. അശന സാഹിത്യം അത്ര കണ്ട് സമ്പന്നമല്ലെങ്കിലും ഉള്ളത് സമ്പന്നമാണ് നമ്മുടെ മലയാളത്തിൽ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ, നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനിർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനിമുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആരു നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രധാന വാർത്തകൾ. സെമികണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 1,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സെമികണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സെമികണ്ടക്ടർ മിഷൻ 2.0 വിഹിതം 13.5 ബില്യൺ US ഡോളറായി ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ശബ്ദ ഇസ്തമാൽ ടേപ്പ് ഔട്ട് ദിന ചിപ്പ് ഡിസൈൻ പൂരാ പ്രൊഡക്ഷൻ ചലി ജാതി ലേക്കിൻ ടേപ്പ് ഔട്ട് കാത് കാം രൂക്താ നീ ദിന അഗലേ വർജൻ പാം ശുരൂ ഹോജാത്തേ പേ ഫേജ കാ സൈജ ലഗ്ഭഗ 8 ബില്യൺ ഡോളർസ് കാപ്പി സെക്കൻഡ് ഫേജ കാ 13.5 ബില്യൺ ഡോളർസ് തക് കാമനെ തയ കിയാ ഹൈ.
0: സെമികണ്ടക്ടർ വ്യവസായത്തിലേക്ക് സെമികോൺ 2.0 ഏകദേശം 1,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന സെമികോൺ ഇന്ത്യയോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ചിപ്പ് രൂപകൽപ്പന ശേഷി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. സെമികോൺ 2.0 വഴി 1,00,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു.
2: The approach in Semicon 2.0 will be to promote the design companies in a very big way, both the startups as well as the large companies. Large companies would like to get into semiconductor design because the scope is huge now, the opportunities are huge. Startups can bring in innovative solutions which will be liked by the market.
0: 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പാസ്പോർട്ട് ഭേദഗതി നിയമം 2026 പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. ദൌത്യത്തിന്റെ മേധാവികൾ ഉദ്യോഗസ്ഥർക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത് റഷ്യൻ ലാൻഡ് ഫോഴ്സ് ആസ്ഥാനം സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ആഴത്തിലാക്കുക, സേനകളുടെ ശേഷി വികസനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ സൈനിക ആസ്ഥാനത്ത് ചർച്ചകൾ നടന്നു. തുടർന്ന് കരസേനാ മേധാവി മോസ്കോയിലെ സൈനിക സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാനുദ്ദേശിക്കുന്ന പേരുകൾ ഇന്ന് രാവിലെ 11:00 അംഗീകാരത്തിനായി സമർപ്പിക്കാൻ കമ്മീഷൻ ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ട ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. UGC നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലാണ് അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. UGC നെറ്റ് .NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ ഉത്തരസൂചിക ലഭ്യമാണ്. 2026 ഈ മാസം ഒൻപത് പത്ത് തീയതികളിൽ രാജ്യത്തെ 454 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിനായി തെരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാന് തുടക്കമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പങ്ങൾക്ക് കരുത്തേകി വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ. വിശദാംശങ്ങളിലേക്ക്.
4: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി ബസ്തറിലെ സുരക്ഷാ ക്യാമ്പുകൾ ഇന്ന് ഷഹീദ് വീർ ഗുണ്ടധൂർ സേവാഡേര എന്ന പേരിൽ ആധുനിക ജനസേവന കേന്ദ്രങ്ങളായി പരിഷ്കരിച്ചു കഴിഞ്ഞു. ബസ്തർ ഒളിമ്പിക്സ്, ബസ്തർ പണ്ടും തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ മേഖലയിൽ വന്ന വലിയ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. സർക്കാരിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് മാവോയിസ്റ്റുകളാണ് ഇതിനകം ആയുധം വച്ച് കീഴടങ്ങിയത്. ഇവർക്ക് നൈപുണ്യ ശീലനം നൽകി സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അഫ്ഗാനിസ്ഥാനെതിരായ 3-ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 127 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ ഉയർത്തിയ 222 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 94 റൺസിന് ഓൾഔട്ടായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1410. 6145 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ദുരിതബാധിത ജില്ലകളിൽ രക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 13756 പേരെ രക്ഷപ്പെടുത്തി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ തുടർന്നും യു എൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് അംഗീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യു എൻ സുരക്ഷാ കൌൺസിലിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അടുത്തയാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി യുഎസ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് രാഖ്ചി എന്നിവരടങ്ങുന്ന പ്രധാന പ്രതിനിധി സംഘത്തിനും അവശ്യ ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചതെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. നേരത്തെ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക നിഷേധിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ വ്യവസായത്തിന് അനുയോജ്യമായ കേന്ദ്രമായി മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ സെമികോൺ 2.0 വഴി 1,00,000 കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
5: കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു പുരുഷൻ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ സമൂഹം പലപ്പോഴും അയാളിൽ ആദ്യം കാണുന്നത് അധികാരത്തിനുള്ള സാധ്യതയാണ്. ഒരു സ്ത്രീ അതേ വാതിലിലൂടെ കടന്നു വരുമ്പോൾ പലപ്പോഴും സമൂഹം ആദ്യം അന്വേഷിക്കുന്നത് അവളുടെ യോഗ്യതയ്ക്കുള്ള തെളിവുകളാണ്. പുരുഷന് നേതൃത്വം ഒരു സ്വാഭാവിക അവകാശം പോലെ ലഭിക്കുമ്പോൾ സ്ത്രീക്ക് അത് പലപ്പോഴും നേടിയെടുക്കേണ്ട അനുമതി പോലെയാകുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ നേതാവിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പോരാട്ടം അധികാരത്തിന്റെ കസേരയിലേക്ക് എത്തുക മാത്രമല്ല, അവിടെ ഇരിക്കാൻ തനിക്ക് അവകാശമുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ടി വരുന്നതും. ഒരു പുരുഷൻ ഒരു തീരുമാനമെടുത്താൽ അത് നേതൃത്വത്തിന്റെ ഭാഗമായാണ് വായിക്കപ്പെടുന്നത്. അതേ തീരുമാനമെടുക്കുന്ന സ്ത്രീയെക്കുറിച്ച് ആദ്യമുയരുന്ന ചോദ്യം പലപ്പോഴും അവൾക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നായിരിക്കും. പുരുഷന്റെ ആത്മവിശ്വാസം ഉറച്ച നിലപാടായി വായിക്കപ്പെടുമ്പോൾ സ്ത്രീയുടെ അതേ ആത്മവിശ്വാസം അഹങ്കാരമായി വ്യാഖ്യാനിക്കപ്പെടാം. പുരുഷന്റെ കർക്കശമായ ഭാഷ നേതൃത്വത്തിന്റെ ശക്തിയാകുമ്പോൾ സ്ത്രീയുടെ കർക്കശത കോപം എന്ന പേരിൽ വിലയിരുത്തപ്പെടുന്നു. അവൾ മൃദുവായി സംസാരിച്ചാൽ തീരുമാനമെടുക്കാനുള്ള കരുത്തില്ലാത്തവളാണെന്നും ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചാൽ സ്ത്രീ സഹജമായ സൗമ്യത നഷ്ടപ്പെട്ടവളെന്നും വിധി എഴുതപ്പെടുന്നു. ഇതാണ് സ്ത്രീ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്ന്. അവൾ എങ്ങനെയായാലും ഒരു ഭാഗത്ത് തെറ്റുകാരിയാകാനുള്ള സാധ്യത സമൂഹം അവശേഷിപ്പിക്കുന്നു. നേതൃത്വത്തിന്റെ മേശയിൽ അവളുടെ മുന്നിൽ ഫയലുകളും കണക്കുകളും നയങ്ങളും വികസന പദ്ധതികളും ജനങ്ങളുടെ പ്രശ്നങ്ങളും കിടക്കുമ്പോഴും സമൂഹത്തിന്റെ ഒരു വിഭാഗത്തിന്റെ കണ്ണുകൾ ഇപ്പോഴും അവളുടെ മുഖത്തും വസ്ത്രത്തിലും ശബ്ദത്തിലും ശരീരഭാഷയിലും കുടുങ്ങിക്കിടക്കുന്നു. ഒരു പുരുഷ നേതാവിന്റെ വസ്ത്രധാരണം സാധാരണയായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കഴിവിനെ നിർവചിക്കാറില്ല. എന്നാൽ സ്ത്രീയുടെ വസ്ത്രം, മുടി, ചിരി, ശരീരഭാഷ, സംസാര രീതി എന്നിവ പോലും അവളുടെ നേതൃത്വ യോഗ്യതയുടെ ഭാഗമാക്കി മാറ്റപ്പെടുന്നു. അവൾ എന്തു പറഞ്ഞു എന്നതിനേക്കാൾ എങ്ങനെ പറഞ്ഞു എന്നത് പ്രധാനമാകുന്നു. എന്ത് നയം മുന്നോട്ട് വച്ചു എന്നതിനേക്കാൾ എങ്ങനെ വസ്ത്രം ധരിച്ചു എന്നത് ചർച്ചയാകുന്നു. ഇത് വെറും വ്യക്തിപരമായ മുൻവിധിയല്ല, സമൂഹത്തിന്റെ ആഴത്തിലുള്ള ലിംഗബോധം നേതൃത്വത്തെക്കുറിച്ച് തന്നെ നിർമ്മിച്ചിരിക്കുന്ന രീതിയുമായി ഇതിന് ബന്ധമുണ്ട്.

അധികാരം, കർക്കശത, തീരുമാനമെടുക്കൽ, മത്സരബുദ്ധി, പൊതു ഇടങ്ങളിലെ ദൃശ്യത തുടങ്ങിയ ഗുണങ്ങളെ പുരുഷത്വവുമായി ബന്ധിപ്പിച്ചാണ് നാം ഏറെക്കാലം ചിന്തിച്ചു പോകുന്നത്. പരിചരണം, സൗമ്യത, സഹനം, വഴക്കം, കുടുംബബാധ്യത തുടങ്ങിയവയെ സ്ത്രീത്വത്തിന്റെ സ്വാഭാവിക ഗുണങ്ങളായി നിർവചിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ ഭാഷ സംസാരിക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ പഴയ മനസ്സിൽ ഒരു വൈരുദ്ധ്യമായി പ്രത്യക്ഷപ്പെടുന്നു. ഒരു സ്ത്രീ നേതാവിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിലാണ്. അവൾക്കൊരേ സമയം രണ്ട് ലോകങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടി വരുന്നു. പൊതുജീവിതത്തിൽ അവൾ കഴിവുള്ള നേതാവായിരിക്കണം. വീട്ടിലവൾ നല്ല സ്ത്രീയായും തുടരണമെന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നു. ഓഫീസിൽ അവൾ നൂറുകണക്കിന് മനുഷ്യരുടെ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ വീട്ടിലെത്തുമ്പോൾ സ്വന്തം തീരുമാനങ്ങൾക്ക് പോലും വിശദീകരണം നൽകേണ്ടി വരാം. പുറത്ത് അവൾ ചെയർപേഴ്സൺ ആയിരിക്കാം. വീട്ടിലവൾ ഇപ്പോഴും ആരുടെയോ ഭാര്യ, ആരുടെയോ അമ്മ, ആരുടെയോ മകൾ എന്ന തിരിച്ചറിയലിൽ ഒതുക്കപ്പെടാം. ഇവിടെയാണ് സ്ത്രീയുടെ ആഗ്രഹങ്ങൾ വിഭജിക്കപ്പെടുന്നത്. ഒരു വശത്ത് അവൾക്ക് തന്റെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കണമെന്ന ആഗ്രഹമുണ്ട്. കൂടുതൽ പഠിക്കണം, ഉയർന്ന സ്ഥാനങ്ങളിലെത്തണം, തീരുമാനങ്ങൾ എടുക്കണം, സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കണം, സ്വന്തം പേര് സ്വന്തം കഴിവിലൂടെ സ്ഥാപിക്കണം എന്ന സ്വപ്നമുണ്ട്. മറുവശത്ത് എന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? ഞാൻ നല്ല അമ്മയാണോ? ഞാൻ നല്ല ഭാര്യയാണോ? എന്റെ വിജയത്തിന്റെ പേരിൽ മറ്റുള്ളവർ വേദനിക്കുന്നുണ്ടോ? എന്നിങ്ങനെ സമൂഹം അവളുടെ മനസ്സിൽ നട്ടുവളർത്തിയ ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആഗ്രഹവും കുറ്റബോധവും ഒരേ മുറിയിൽ താമസിക്കാൻ തുടങ്ങുന്നു. അവൾ മുന്നോട്ടു പോകുമ്പോൾ കുറ്റബോധം പിന്നാലെ വരുന്നു. വിശ്രമിക്കുമ്പോൾ പിന്നിലായി പോകുമോ എന്ന ഭയം, വിജയിക്കുമ്പോൾ കുടുംബത്തിന് സമയം നൽകുന്നില്ലെന്ന കുറ്റബോധം, കുടുംബത്തിനായി സമയം മാറ്റിവെച്ചാൽ സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന വേദന, അധികാരം ഉപയോഗിച്ചാൽ അഹങ്കാരി എന്ന മുദ്ര, മിണ്ടാതിരുന്നാൽ അശക്ത എന്ന വിലയിരുത്തൽ, ഇത്തരം നിരന്തരമായ സാമൂഹിക വിചാരണകൾ സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാതിരിക്കില്ല. വർഷങ്ങളോളം നിനക്ക് കഴിയുമോ എന്ന ചോദ്യം കേൾക്കുന്ന ഒരാൾക്ക് ഒരിക്കൽ എനിക്ക് ശരിക്കും കഴിയുമോ എന്ന് സ്വയം ചോദിച്ചു തുടങ്ങാം. വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും താൻ ഈ സ്ഥാനത്തിന് യഥാർത്ഥത്തിൽ അർഹയാണോ എന്ന സംശയം മനസ്സിൽ തുടരാം. മനഃശാസ്ത്രത്തിൽ ഇമ്പോസ്റ്റർ ഫിനോമിനൻ എന്ന് വിളിക്കപ്പെടുന്ന അനുഭവവുമായി ഇത് ചില സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാം. എന്നാൽ ഇതിനെ മുഴുവൻ വ്യക്തിയുടെ വ്യക്തിപരമായ ദൗർബല്യമായി കാണുന്നത് ശരിയല്ല. ഒരാളെ നിരന്തരം സംശയിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ആ സംശയം ഒടുവിൽ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് തന്നെ കടത്തിവിടാം. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം കുറവാണ് എന്ന് പറയുന്നതിന് മുൻപ് മറ്റൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. അവരുടെ ആത്മവിശ്വാസത്തെ നിരന്തരം പരീക്ഷിക്കുന്ന സമൂഹം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്?

ഒരു പുരുഷൻ ഒരു തവണ പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പിഴവായിരുന്നു എന്ന് പറയാൻ സമൂഹത്തിന് എളുപ്പമാണ്. എന്നാൽ ഒരു സ്ത്രീ പരാജയപ്പെട്ടാൽ സ്ത്രീകൾക്ക് ഇതൊന്നും പറ്റില്ല എന്ന പൊതു നിഗമനത്തിലേക്ക് എത്താൻ ചിലർക്ക് അധികം സമയം വേണ്ടിവരില്ല. ഒരാളുടെ വ്യക്തിപരമായ പരാജയത്തെ മുഴുവൻ ലിംഗത്തിന്റെ കഴിവില്ലായ്മയായി മാറ്റുന്ന ഈ സമീപനമാണ് തിരുത്തപ്പെടേണ്ടത്. അതുപോലെ ഒരു സ്ത്രീയുടെ വിജയം പോലും പലപ്പോഴും അവളുടെ വ്യക്തിപരമായ കഴിവായി അംഗീകരിക്കപ്പെടാതെ മറ്റൊരാളുടെ സഹായത്തിന്റെ ഫലമായി കാണപ്പെടുന്നു. ആരുടെയോ പിന്തുണയില്ലാതെ അവൾക്ക് ഇത്രയും മുന്നോട്ട് പോകാനാകുമോ എന്ന സംശയമുയരാം. പുരുഷന്റെ വിജയത്തിന് അദ്ദേഹത്തിന്റെ കഴിവ് കാരണമാകുമ്പോൾ സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ മറ്റൊരാളുടെ കൈ അന്വേഷിക്കുന്ന മനോഭാവം ഇന്നും പൂർണമായി ഇല്ലാതായിട്ടില്ല. രാഷ്ട്രീയ രംഗത്തും ഈ സമീപനം പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു സ്ത്രീ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായാൽ അവളുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഭർത്താവോ പിതാവോ മറ്റേതെങ്കിലും പുരുഷനോ ഉണ്ടെന്ന് കരുതുന്ന പ്രവണത അതിന്റെ ഒരു ഉദാഹരണമാണ്. സ്ത്രീക്ക് സ്വന്തം രാഷ്ട്രീയ ബോധവും തീരുമാനശേഷിയും ഉണ്ടാകാം എന്ന ലളിതമായ സത്യത്തെ അംഗീകരിക്കാൻ പോലും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ചോദിക്കേണ്ടത് വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഒരു പുരുഷൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നു എന്ന് നാം സ്വാഭാവികമായി വിശ്വസിക്കുമ്പോൾ ഒരു സ്ത്രീക്കും അതേ അവകാശം നൽകാൻ എന്തുകൊണ്ടാണ് ഇത്രയും മടിക്കുന്നത്? സ്ത്രീയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു ഇളവ് നൽകുന്നതല്ല, അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആശയത്തെ അംഗീകരിക്കുകയാണ്. നേതൃത്വം ഒരു ശരീരത്തിന്റെ പ്രത്യേക അവകാശമല്ല, ഒരു ശബ്ദത്തിന്റെ പ്രത്യേക സ്വത്തുമല്ല. കഴിവും അറിവും ഉത്തരവാദിത്വ ബോധവും ദർശനവും മനുഷ്യരിൽ ലിംഗഭേദമില്ലാതെ നിലനിൽക്കുന്ന ശേഷികളാണ്. അതുകൊണ്ട് സ്ത്രീ നേതാവിനെ വിലയിരുത്തുമ്പോൾ അവളുടെ ചിരി എങ്ങനെയായിരുന്നു എന്നല്ല ചോദിക്കേണ്ടത്, അവളെടുത്ത തീരുമാനം ശരിയായിരുന്നോ എന്നാണ് ചോദിക്കേണ്ടത്. അവൾ ധരിച്ച വസ്ത്രം എന്തായിരുന്നു എന്നല്ല, അവൾ മുന്നോട്ട് വച്ച നയം എന്തായിരുന്നു എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. അവളുടെ കുടുംബജീവിതം എങ്ങനെയാണെന്നല്ല, അവൾ പൊതുസമൂഹത്തോട് എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നു എന്നതാണ് പരിശോധിക്കേണ്ടത്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ തെറ്റാനുള്ള അവകാശവും നൽകേണ്ടതുണ്ട്. കാരണം പരാജയപ്പെടാനുള്ള അവകാശം പോലും തുല്യമായി ലഭിക്കാത്തിടത്ത് വിജയം തുല്യമായി ലഭിക്കുന്നില്ല. ഒരു സ്ത്രീ നേതാവിൽ നിന്ന് എല്ലായ്പ്പോഴും സൗമ്യതയും ത്യാഗവും ക്ഷമയും മാതൃത്വവും പ്രതീക്ഷിക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ അവളെ മനുഷ്യയായി കാണുന്നില്ല. അവളിൽ നിന്നൊരു പ്രതീകത്തെ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. നല്ല സ്ത്രീ, നല്ല അമ്മ, നല്ല ഭാര്യ, നല്ല നേതാവ്, എല്ലാ വേഷങ്ങളും ഒരേ സമയം കുറ്റമറ്റ രീതിയിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരു മനുഷ്യ ജീവിതത്തിനും ഇത്രയും പൂർണ്ണത സാധ്യമല്ല. സ്ത്രീക്ക് ക്ഷീണിക്കാം, അവൾക്കും കോപിക്കാം, അവൾക്കും തെറ്റാം, അവൾക്കും ആഗ്രഹിക്കാം, അവൾക്കും അധികാരം വേണമെന്നുണ്ടാകാം, അവൾക്കും ജയിക്കണമെന്നുണ്ടാകാം. അതൊന്നും അവളെ മോശം സ്ത്രീയാക്കുന്നില്ല. അധികാരം ആഗ്രഹിക്കുക പുരുഷന്റെ സ്വാഭാവിക അവകാശവും സ്ത്രീയുടെ സ്വാർത്ഥതയുമാകരുത്. സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സമൂഹത്തെ സ്വാധീനിക്കാനും ആഗ്രഹിക്കുന്ന സ്ത്രീയെ സംശയത്തോടെ നോക്കുന്ന കാലം അവസാനിക്കണം. നേതൃത്വം എന്നത് മറ്റുള്ളവരെ കീഴടക്കാനുള്ള അധികാരമല്ല, ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കഴിവാണ്. ആ കഴിവിന് ലിംഗമില്ല. അവസാനം, സ്ത്രീകൾക്ക് വേണ്ടത് പുരുഷന്മാരെ പോലെ ആകാനുള്ള അവകാശമല്ല, സ്വന്തം രീതിയിൽ മനുഷ്യരായി നിൽക്കാനുള്ള അവകാശമാണ്. മൃദുത്വം വേണമെങ്കിൽ മൃദുവായിരിക്കാനും ഉറച്ചു നിൽക്കേണ്ടിടത്ത് ഉറച്ചു നിൽക്കാനും കുടുംബത്തെ സ്നേഹിക്കാനും അതേസമയം സ്വന്തം ജീവിതത്തെയും സ്നേഹിക്കാനും അവൾക്ക് കഴിയണം. ഒരു സ്ത്രീയുടെ ആഗ്രഹം രണ്ടായി പിളരാത്ത ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹം. അവൾ വീട്ടിൽ ഒരാളും പൊതുവിടത്ത് മറ്റൊരാളുമായി അഭിനയിക്കേണ്ടി വരാത്ത ദിവസം അവളുടെ നേതൃത്വത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെ തന്നെ വളർച്ചയുടെ ദിവസമായിരിക്കും. അന്നൊരു സ്ത്രീ അധികാരത്തിന്റെ കസേരയിലിരിക്കുമ്പോൾ ആരും ചോദിക്കേണ്ടി വരില്ല, ഇവൾക്കിതിന് യോഗ്യതയുണ്ടോ? കാരണം അതേ ചോദ്യം പുരുഷനോട് ചോദിക്കുന്നത് പോലെ സ്വാഭാവികമായി അവളോടും ചോദിക്കപ്പെടും. അവളുടെ ലിംഗത്തെക്കുറിച്ചല്ല, അവളുടെ കഴിവിനെക്കുറിച്ചായിരിക്കും ചരിത്രം സംസാരിക്കുക. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: പൗരുഷം എന്നത് അക്രമാസക്തതയോ ആധിപത്യം സ്ഥാപിക്കലോ ആണെന്ന് പഴയ ധാരണകളെ തിരുത്തിക്കുറിക്കുന്നതാണ് പുതിയ പഠനങ്ങൾ. സഹകരണാത്മകമായി പെരുമാറുന്നവരിലും വൈകാരിക നിയന്ത്രണമുള്ളവരിലും ടെസ്റ്റോസ്റ്റിറോൺ അളവ് കൂടുതൽ സ്ഥിരതയോടെ കാണപ്പെടുന്നു എന്നത് ശാസ്ത്രീയമായി ശരിയാണ്. നമ്മുടെ സമൂഹത്തിൽ പൌരുഷം അല്ലെങ്കിൽ ആൺകരുത്ത് എന്ന വാക്കിന് ചില പ്രത്യേക നിർവചനങ്ങളുണ്ട്. ഉറക്കെ സംസാരിക്കുക, ദേഷ്യപ്പെടുക, മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുക, ഇതൊക്കെയാണ് യഥാർത്ഥ കരുത്തിന്റെ ലക്ഷണങ്ങളെന്ന് നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്നു. ആണുങ്ങൾ കരയാൻ പാടില്ല, അവനൊരു പാവമാണ്, അവന് ആൺകുട്ടികളുടെ ആ ഒരു തന്റേടമില്ല തുടങ്ങിയ വാക്കുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ശാസ്ത്രം ഇന്ന് ഈ ധാരണകളെ പാടെ തിരുത്തി കുറിക്കുകയാണ്. യഥാർത്ഥ കരുത്ത് എന്നത് പുറമേ കാണിക്കുന്ന ആക്രോശങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ശാന്തതയിലാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരാൾ എത്രത്തോളം സഹകരണാത്മകമായി പെരുമാറുന്നുവോ, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുന്നുവോ, അത്രത്തോളം അവൻ ശാരീരികമായും മാനസികമായും കരുത്തനാണെന്നാണ് പുതിയ കണ്ടെത്തൽ. നൂറിലധികം ആളുകളിൽ ആഴ്ചകളോളം നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ അത്ഭുതകരമായ ഒരു വസ്തുതയുണ്ട്. ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന പുരുഷന്മാരെക്കാൾ ശാന്തരായിരിക്കുന്നവരിലും മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരിലും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് 12 മുതൽ 18% വരെ കൂടുതലായി കാണപ്പെടുന്നു. ഇത് വലിയൊരു തിരിച്ചറിവാണ്. നമ്മൾ പലപ്പോഴും കരുതാറുള്ളത് ടെസ്റ്റോസ്റ്റിറോൺ കൂടുന്നതുകൊണ്ടാണ് ഒരാൾ അക്രമാസക്തനാകുന്നത് എന്നാണ്. എന്നാൽ സത്യത്തിൽ വൈകാരിക നിയന്ത്രണമുള്ളവരിലാണ് ഈ ഹോർമോൺ ശരിയായ അളവിൽ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ മാത്രമേ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കൂ. അനാവശ്യമായി ദേഷ്യപ്പെടുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നത് ശാരീരികമായ തളർച്ചയ്ക്കും ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നു. ചുരുക്കത്തിൽ, തന്റേടം കാണിക്കാൻ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം. മനോധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടാനുള്ള ആത്മസംയമനമാണ് യഥാർത്ഥ പൌരുഷം. നമുക്ക് ചുറ്റുമുള്ള പലരെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ, ബഹളം വയ്ക്കാതെ, ശാന്തമായി ആ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരാളുണ്ടാകും. നമ്മൾ വിചാരിച്ചേക്കാം അയാൾ പേടിച്ചിട്ടാണെന്ന്. എന്നാൽ സത്യത്തിൽ അയാളാണ് ഏറ്റവും വലിയ കരുത്തൻ. സ്വന്തം ദേഷ്യത്തെയും സംഘർത്തെയും നിയന്ത്രിക്കാൻ കഴിയുക എന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കലയാണ്, ഒരു വലിയ സൂപ്പർ പവറാണ്. മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നതും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതും ഒരു ബലഹീനതയായി കാണുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. സഹാനുഭൂതിയും ക്ഷമയുമുള്ള പുരുഷന്മാർ ജീവിതത്തിലെ ഏത് വലിയ കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ പ്രാപ്തരായിരിക്കും. അവരാണ് കുടുംബത്തിലും ജോലിസ്ഥലത്തും യഥാർത്ഥ നേതാക്കളായി മാറുന്നത്. കാരണം ആധിപത്യം സ്ഥാപിക്കുന്നവരെയല്ല, ചേർത്തു പിടിക്കുന്നവരെയാണ് ലോകം ബഹുമാനിക്കുന്നത്. ഈ ആഴ്ച നമുക്കൊരു കാര്യം പരീക്ഷിച്ചു നോക്കാം. ദേഷ്യം വരേണ്ട അല്ലെങ്കിൽ ധൃതി കാണിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കാം. അവിടെ ക്ഷമ കാണിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ കരുത്തിന്റെ അടയാളമാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും സഹകരണത്തോടെയും പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു പോരാളിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തതയെ അഭിമാനത്തോടെ കാണുക. നിങ്ങൾ ആരാണോ അതിൽ അഭിമാനം കൊള്ളുക. പരുക്കൻ ഭാവങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്ക് ലോകത്തെ കീഴടക്കാം. സ്നേഹവും ശാന്തതയും നിങ്ങളുടെ ആയുധങ്ങളാവട്ടെ.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കിൽ നിന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്തു പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസ് ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പതലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നുപോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.

0: പുറകുവശത്ത് മുഴുവൻ പൂട്ടിട്ടിരിക്കുക. പട വേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളത്തി പട.
1: പടയല്ല പെടയാണ്, നല്ല പെടയാണെന്ന് എനിക്കിട് വെച്ചേരുന്നത്. താനാണ് ഇതിനെക്കത്തിനും കാരണം.
0: എന്നിങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. തിരിച്ചു പോകാനാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞേ വണ്ടി ഉള്ളൂ.
1: തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത എന്തിനാ?
0: എന്നാ പിന്നെ ഇരിക്കാ, മറുത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട്. ഏത് അസേഹത്തിനാ കണി കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടെന്ന് ആർക്കറിയാ?
2: നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത്? ഈ താക്കോൽ ഇവിടെ തരാൻ പറഞ്ഞു.
0: ആര് പറഞ്ഞു?
2: എന്റെ അച്ഛൻ.
1: നിന്റെ അച്ഛൻ എന്താ കുരുടനാണോ? ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിറങ്ങി ആള് കണ്ടില്ലേ? എവിടെയാള്?
2: അച്ഛൻ പാടത്ത് പമ്പസെറ്റ് നന്നാക്കാൻ പോയിരിക്കുക.
1: അത്തരം ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. മനുഷ്യനെ ചുറ്റിക്കാൻ സ്റ്റേഷനിൽ കാണാന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കായിരുന്ന ആള്? എടോ വാതില് തുറക്കടോ.
3: കൂല കഴിഞ്ഞോ? കലക്ഷൻ എത്രയുണ്ട്?
4: കുഴപ്പമില്ല.
3: നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത്?
4: കൂടുതലും ഫ്രീ പാസ്സാ. 8 പോലീസുകാര്, പഞ്ചായത്തിന് 10, പിന്നെ സ്ഥിരം 8.
3: ഏത് സ്ഥിരം?
4: കുഞ്ഞുകുട്ടിന് 7 പേരും.
3: അയാള് വന്നോ? മീനാക്ഷി എവിടെ?
4: അവള് വരാനിരിക്കായിരുന്നു.
3: പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റില്ലേ?
4: അങ്ങനെയല്ല.
3: എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് 6-ാമത്തെ പ്രാവശ്യമാത്താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അപ്പൊ താൻ പറഞ്ഞു അവൾ പനി പിടിച്ച് കിടക്കുകയാണ്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വാ, ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ.
4: അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ.
3: അത് സാരമില്ല, അവള് വരട്ടെ, ഞാൻ ആദ്യം മുതൽ വീണ്ടും.
4: ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ?
3: അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ?
4: അതല്ല, അവക്കൊരു വിഷമം.
3: എന്തിനു, ആരെങ്കിലും ചത്തോ?
4: അതല്ല, ഉടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി.
3: കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ? അത് ഞാൻ കൊടുത്തില്ലേ?
4: അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി.
3: പിന്നെ അത് അലക്കില്ലേ?
4: അതാ പറ്റിയ അബദ്ധം. അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂടുകൂടി സാരി ഉരുകി.
3: ഇത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ.
4: ഇന്ന് രാവിലെ ഉരുകിയത്.
3: എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ? ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല.
4: കിടക്കല് മൂട്ടുണ്ടോ?
3: അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല.
4: ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനായിട്ട് എന്താ വിശ്വാസമായി?
3: ആദ്യം അവൾ വരട്ടെ, എന്നിട്ട് വിശ്വസിക്കാം. തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ.
5: അയ്യപ്പ, നീ എന്റെ പുറകെ എത്ര നടന്നാലും ഇനി ഒരു പ്രയോജനം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. സാക്ഷാൽ അയ്യപ്പ സ്വാമി വന്ന പോലും ഒരു ചില്ലി കാശിന് ഞാൻ തരില്ല.
6: എന്നാ ഞാൻ എന്നെ കട ഉറക്കുന്നില്ല. തുറന്നിട്ട് എന്താ കാര്യം? വിൽക്കാൻ വല്ലതും വേണ്ടേ?
5: ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് ചെയ്തു?
6: അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവാത്തത്, മുഴുവൻ സാധനം കൊണ്ടുവന്ന് പറ്റുകാരില്ലേ, അവര് മാസം ആദ്യം കാശ് തരും.
5: പറ്റുകാരുടെ കാര്യം പറഞ്ഞ് നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട.
6: ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി ഏ വണ്ടിക്കാരെന്നെവിടെ കാത്തു നിൽപ്പുണ്ടാവും. ഞാൻ ചെന്നിട്ട് വേണം ചിരക്കിറക്കാൻ.
0: നീ ഇന്നലെ ചന്തയിൽ നിന്ന് വളം കൊണ്ടുവന്ന് പറഞ്ഞ് കാശും കൊണ്ടുപോയിട്ട് സാധനം എവിടെ? നീ എവിടെ പോവാ?
6: വളം വാങ്ങിച്ചിട്ട് വരാം.
0: ആകാശം പോയി.
5: എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ കാക്കാച്ചു കൊടുക്കരുതെന്ന്?
4: നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ട്.
5: ഓ, അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല.
0: ഇഡ്ഡലിയല്ലേ ഇരിക്കുന്നത്?
4: എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്.
5: വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കി കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മം. നിക്ക് നിക്ക്, ഇതാ പട്ടാളക്കാരന് കൊണ്ടുപോകാൻ പറ്റിയ പാത്രമല്ലേ? ഇതുവരെ കൊണ്ടുപോയില്ലേ?
2: ആര് കൊണ്ടുപോവാനാ? മീനാക്ഷി കൂട്ടാക്കുന്നില്ല.
5: അവക്കെന്താ? മീനാക്ഷി എന്നാടി നിനക്ക്?
2: അങ്ങേര് ഒരു കടും പൊട്ടന. ഇന്നലെ ഒരു ആവശ്യമില്ലാതെ എന്റെ നേരെ ചാടി.
0: താക്കോൽ കൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദനായരുടെ മകളാണെന്ന് ഞാൻ അയാള് കരുതിർത്തതാ. ഞാൻ പറഞ്ഞപ്പോഴാണ് പിടികിട്ടിയത്. ഇവിടെ കൊടുക്ക.
7: ഗോവിന്ദനായര് പറഞ്ഞിട്ടാ അലക്കാൻ വല്ലതുണ്ടോ?
0: അലക്കാൻ ഒന്നും ഉണ്ടാവില്ല, നാളെ
3: വന്നോളൂ. മതിയോ?
0: നാഴി പാലിന്റെ ആവശ്യമുള്ളൂ. ഞാൻ കട്ടന. മീനാക്ഷി അല്ലേ? എന്താ അത്?
2: തുറന്നു നോക്കിക്കോളൂ. മറ്റേയാളിവിടെ
0: ആര്?
2: ഒരു പോത്തില്ല ഇവിടെ. ഇന്നലെ കിടന്ന് ചീറിയില്ലേ? മീശേ, മീശ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇഷ്ടായില്ലയോ?
8: ഇഷ്ടായിട്ടില്ല എന്നല്ല, പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ. റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ. ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും.
0: ഞങ്ങളൊക്കെ വെറും നാടൻ രീതിക്കാരാണ്.
8: അത് തന്നെയാണ് എനിക്കും താല്പര്യം.
5: എവിടെ? ഞാനൊന്ന് കാണട്ടെ. ഓ, ഇതാണോ കേളൻ?
0: കേളൻ?
5: കേളൻ എന്ന് പറഞ്ഞ കേളു നായർ, കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ?
0: കേളനല്ല, കേണൽ. കേണൽ?
5: അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക.
0: അത് പേരല്ല, പട്ടാളത്തിനൊരു പദവിയാ.
5: അപ്പൊ പേരില്ലേ?
8: പേരുണ്ട്. ആർ.വി. തമ്പുരാൻ. തമ്പുരാൻ എന്ന് വിളിക്കും.
5: തമ്പുരാനും തമ്പുരാട്ടിയും ഒക്കെ ഇവിടെ ചെറുമക്കളാ ഞങ്ങളെ വിളിക്കുക. അതങ്ങനെ ഒരു പേരാകുക? കേളാന്ന് തന്നെ വിളിക്കാം, അതാ ഒരു സുഖം.
9: നമസ്തേ മലയാളം.
10: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്രവസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

സാഹചര്യങ്ങൾ മാറിയിട്ടും എന്തുകൊണ്ടാണ് ചിലർ ഇപ്പോഴും പഴയ പരാജയങ്ങളുടെ തടവറയിൽ കഴിയുന്നത്? നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പാതയിൽ അദൃശ്യമായ വല്ല തടസ്സങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിജയത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ നമ്മൾ പിന്തിരിയാറുണ്ട്. പുറമേ നോക്കിയാൽ തടസ്സങ്ങളൊന്നും കാണാനില്ലെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ഭയം നമ്മെ തളർത്തുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ പൈക്ക് സിൻഡ്രോം അല്ലെങ്കിൽ പൈക്ക് എഫക്ട് എന്ന് വിളിക്കുന്നു. പരാജയങ്ങൾ നമ്മെ എങ്ങനെ നിഷ്ക്രിയരാക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പാഠമാണിത്. വടക്കേ അമേരിക്കയിലെ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന വേഗതയേറിയ ഇരപിടിയൻ മത്സ്യമാണ് പൈക്ക്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പരീക്ഷണത്തിൽ ഒരു അക്വേറിയത്തിൽ പൈക്ക് മത്സ്യത്തെയും അതിന്റെ ഇരകളായ ചെറിയ മീനുകളെയും ഇട്ടു. എന്നാൽ ഇവയ്ക്കിടയിൽ സുതാര്യമായ ഒരു ചില്ല് സ്ഥാപിച്ചിരുന്നു. വിശന്നു വലഞ്ഞ പൈക്ക് ഇരയെ പിടിക്കാൻ ആഞ്ഞു പാഞ്ഞെങ്കിലും ഓരോ തവണയും ആ ചില്ലിലിടിച്ച് പരാജയപ്പെട്ടു. ദിവസങ്ങളോളം ഈ ശ്രമം തുടർന്നു. ഒടുവിൽ എത്ര ശ്രമിച്ചാലും ഇരയെ കിട്ടില്ലെന്നും ശ്രമിക്കുന്നത് വേദനയ്ക്ക് കാരണമാകുന്നുവെന്നും ആ പൈക്ക് മത്സ്യം പഠിച്ചു. തന്റെ ശ്രമങ്ങൾ അത് പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം ഇതിനുശേഷമാണ് നടന്നത്. ഗവേഷകർ ആ അക്വേറിയത്തിലെ ചില്ലെടുത്തു മാറ്റി. ഇപ്പോൾ പൈക്കിനും ഇരയ്ക്കുമിടയിൽ യാതൊരു തടസ്സവുമില്ല. ചെറിയ മീനുകൾ അതിന്റെ വായുടെ തൊട്ടടുത്തുകൂടി നീന്തിപ്പോയിട്ടും പൈക്ക് അവയെ പിടിക്കാൻ ശ്രമിച്ചതേയില്ല. തടസ്സം മാറിയ വിവരം ആ മത്സ്യം അറിഞ്ഞില്ല. പകരം അതിന്റെ മനസ്സിലെ കണ്ണാടി മതിൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം അദൃശ്യമായ ചില്ലുകൾ നിരവധിയാണ്. ഇതിനെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നും വിളിക്കാം. ഒരിക്കൽ ബിസിനസ്സിലോ പരീക്ഷയിലോ പ്രണയത്തിലോ പരാജയപ്പെട്ടാൽ അടുത്ത തവണ അവസരം വരുമ്പോൾ നമ്മൾ സ്വയം പറയും, വേണ്ട, കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പരാജയപ്പെടും. സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം, പഴയ തടസ്സങ്ങൾ നീങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ മനസ്സിലെ ആ പഴയ ചില്ല് നമ്മെ പുതിയ പരീക്ഷണങ്ങളിൽ നിന്നും വിലക്കുന്നു. നമ്മുടെ കഴിവിലല്ല, മറിച്ച് നമ്മുടെ കഴിഞ്ഞകാലത്തെ പരിമിതികളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ആവശ്യമാണ്. ഇന്നലെ നടന്നതല്ല ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുക. കാലവും സാഹചര്യങ്ങളും മാറിയിരിക്കുന്നുവെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക. പൈക്ക് മത്സ്യം ചെയ്തതുപോലെ ഒറ്റയടിക്ക് വലിയ ലക്ഷ്യത്തിലേക്ക് പായാതെ ചെറിയ ശ്രമങ്ങളിലൂടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക. പരാജയം ഒരു മതിലല്ല, മറിച്ച് അടുത്ത ചുവടിനുള്ള അനുഭവമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിലുള്ളത് യഥാർത്ഥ തടസ്സമാണോ അതോ പഴയ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ നിർമ്മിച്ചെടുത്ത കണ്ണാടി മതിലാണോ എന്ന് ഇന്ന് തന്നെ പരിശോധിക്കൂ. ആ അദൃശ്യമായ ചില്ലുകൾ തകർക്കാൻ നിങ്ങളുടെ ഒരു ചെറിയ ശ്രമം മതിയാകും. വിരലൊന്ന് തൊട്ടാൽ തകരുന്ന ആ ചില്ലുകൾക്ക് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ തടയാൻ അനുവാദം നൽകരുത്.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

ഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്ന് മുഴങ്ങിയ കുണ്ടറ വിളംബരം എന്ന ചരിത്രപ്രധാനമായ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതിയ ആ പോരാട്ടത്തിന്റെ തുടക്കം 1809 ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെ അവരുടെ ചൂഷണത്തിനെതിരെ വേലുത്തമ്പി ദളവ എന്ന ധീരനായ ഭരണാധികാരി നടത്തിയ ആഹ്വാനമായിരുന്നു കുണ്ടറ വിളംബരം. അതൊരു വിളംബരം മാത്രമല്ല, അതൊരു ജനതയുടെ പ്രതിഷേധത്തിന്റെ അഗ്നിസ്ഫുലിംഗം കൂടിയായിരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ സ്വാധീനം വർദ്ധിച്ചു. അവരുടെ സൈനികവും രാഷ്ട്രീയവുമായ ഇടപെടലുകൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയായി. അന്നത്തെ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവയ്ക്ക് ബ്രിട്ടീഷുകാരുടെ ഈ തന്ത്രങ്ങൾ മനസ്സിലായി. ബ്രിട്ടീഷ് പ്രസിഡന്റായ കേണൽ മെക്കാളെ തിരുവിതാംകൂറിന്റെ ഭരണത്തിൽ അമിതമായി ഇടപെട്ടു. ഇത് വേലുത്തമ്പിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഒരു വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ബ്രിട്ടീഷുകാരെ ചെറുക്കാൻ വേലുത്തമ്പി ദളവ ഒരു സൈന്യത്തെ സജ്ജമാക്കി. 1809 ജനുവരി 11 കൊല്ലത്തിനടുത്തുള്ള കുണ്ടറയിൽ വെച്ച് അദ്ദേഹം ഒരു ചരിത്രപ്രസിദ്ധമായ വിളംബരം പുറപ്പെടുവിച്ചു. ഈ വിളംബരം കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. വിളംബരത്തിൽ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു. ബ്രിട്ടീഷുകാർ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും നമ്മുടെ ആചാരങ്ങളെയും സംസ്കാരത്തെയും അവഹേളിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നവർ മാത്രമാണ്, അവർക്ക് നമ്മുടെ രാജ്യത്ത് ഒരവകാശവുമില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ തീ പടർത്തി. വേലുത്തമ്പിയുടെ ഈ വിളംബരം തിരുവിതാംകൂറിൽ വലിയൊരു ജനകീയ മുന്നേറ്റത്തിന് വഴിയൊരുക്കി. സാധാരണ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ മുന്നോട്ട് വന്നു. വേലുത്തമ്പിയും അദ്ദേഹത്തിന്റെ സൈന്യവും ബ്രിട്ടീഷ് സൈന്യവുമായി പലയിടത്തും ഏറ്റുമുട്ടി. എങ്കിലും ബ്രിട്ടീഷുകാരുടെ ആധുനികമായ ആയുധങ്ങൾക്കും പരിശീലനം ലഭിച്ച സൈനികർക്കും മുന്നിൽ വേലുത്തമ്പിയുടെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വേലുത്തമ്പി ദളവ പിന്നീട് ഒളിവിൽ പോവുകയും ഒടുവിൽ താൻ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കുണ്ടറ വിളംബരം വെറുമൊരു പ്രഖ്യാപനമായിരുന്നില്ല, അത് കേരളത്തിലെ ആദ്യത്തെ സംഘടിതമായ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ഈ വിളംബരം പിന്നീട് വന്ന സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് വലിയ പ്രചോദനമായി. വേലുത്തമ്പി ദളവയുടെ ധീരമായ ആഹ്വാനം ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ തോക്കിൻമുനയ്ക്ക് മുന്നിൽ തലകുനിക്കാതെ പൊരുതാൻ സാധിക്കുമെന്ന് തെളിയിച്ചു. കുണ്ടറ വിളംബരം ഒരു ജനതയുടെ അഭിമാന ബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാകട്ടെ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം ഒരു അന്യഭാഷാ നാടോടി ഗാനം.

বলি গায়ের বসন ভিজবে কেনে।

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ലോട്ടസ് പിക്ചേഴ്സിന്റെ ബാനറിൽ എൻ കൃഷ്ണൻ നിർമ്മാണവും എസ് രാമനാഥൻ സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ശ്രീകോവിൽ. എസ് രാമനാഥന്റെ കഥയ്ക്ക് എസ് എൽ പുരം സംഭാഷണം നിർവഹിച്ചു. അഭയദേവിന്റെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. ഉദയഭാനു, പീലീല, ശാന്താ പി നായർ എന്നിവരായിരുന്നു ഗായകർ. 1962 ഏപ്രിൽ 13 ചിത്രം പ്രദർശനത്തിനെത്തി. സത്യൻ, സുകുമാരൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, തോമസ്, മാസ്റ്റർ പ്രിൻസ്, അംബിക, ശാന്തി, പണ്ഡരീഭായ്, കാഞ്ചന, ജീവപ്രകാശ്, കലാവതി, മാസ്റ്റർ ഉണ്ണി, ബേബി ശുഭ, ബേബി ലേഖ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 10 പാട്ടുകളായിരുന്നു ശ്രീകോവിൽ എന്ന ചലച്ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ശ്രീകോവിൽ എന്ന ചലച്ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

0: കൗതുക രസങ്ങളിൽ ഇന്ന് മിന്നൽ വീണപ്പോൾ സംഗീതം ജനിച്ച മനുഷ്യനെ കുറിച്ച് കേൾക്കാം. ഒരു മിന്നൽ മനുഷ്യന്റെ ജീവൻ അപഹരിക്കാം, ഒരു നിമിഷം കൊണ്ട് ഹൃദയം നിലയ്ക്കാം, തലച്ചോർ തകരാം, ജീവിതം എന്നേക്കുമായി ഇരുട്ടിലാകാം. എന്നാൽ അതേ മിന്നൽ ഒരാളുടെ തലച്ചോറിനുള്ളിൽ ഒളിഞ്ഞുകിടന്ന ഒരു അസാധാരണ കഴിവിനെ ഉണർത്തിയാലോ? കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമയുടെ കഥ പോലെ തോന്നാം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതമാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ടോണി സിക്കോറിയ. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജോലി ചെയ്തിരുന്ന ഒരു ഓർത്തോപീഡിക് സർജനായിരുന്നു അദ്ദേഹം. സംഗീതവുമായി കാര്യമായ ബന്ധമൊന്നുമില്ലാത്ത, ക്ലാസിക്കൽ സംഗീതം കേൾക്കാൻ പോലും പ്രത്യേക താല്പര്യമില്ലാത്ത ഒരാൾ. എന്നാൽ ഒരു മിന്നലടിക്ക് ശേഷം ലോകം അദ്ദേഹത്തെ അറിയുന്നത് ഒരു പിയാനിസ്റ്റായും ഒരു സംഗീത സംവിധായകനുമായാണ്. 1994 ന്യൂയോർക്കിലെ ഒരു പാർക്കിൽ കുടുംബത്തോടൊപ്പം പിക്നിക്കിന് പോയതായിരുന്നു ടോണി. അവിടെയുള്ള ഒരു പൊതു ഫോൺ ബൂത്തിൽ നിന്ന് അമ്മയെ വിളിച്ച് സംസാരിച്ചു. സംഭാഷണം അവസാനിപ്പിച്ച് ഫോൺ റിസീവർ തിരികെ വയ്ക്കുന്ന ആ നിമിഷത്തിലാണ് പ്രകൃതി തന്റെ ഏറ്റവും ശക്തമായ വൈദ്യുത പ്രഹരം അദ്ദേഹത്തിന്റെ മേലേൽപ്പിച്ചത്. ഫോൺ ലൈനിലൂടെ മിന്നൽ ശരീരത്തിലേക്ക് കടന്നു. വൈദ്യുത പ്രവാഹം നേരിട്ട് മുഖത്തുകൂടി ശരീരത്തിലേക്ക് പാഞ്ഞു. ശക്തമായ ആഘാതത്തിൽ അദ്ദേഹം ദൂരേക്ക് തെറിച്ചു വീണു. ഹൃദയം നിലച്ചു, ശ്വാസം നിന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരണത്തിന്റെ വക്കിലെത്തി. എന്നാൽ അതേ പാർക്കിലുണ്ടായിരുന്ന ഒരു ICU നഴ്സ് ഉടൻ തന്നെ ഓടിയെത്തി. അവർ ഉടൻ തന്നെ CPR നൽകി ടോണിയുടെ ഹൃദയം വീണ്ടും പ്രവർത്തിപ്പിച്ചു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കപ്പെട്ടു. പിന്നീട് ടോണി പറഞ്ഞതനുസരിച്ച് ഹൃദയം നിലച്ച ആ നിമിഷങ്ങളിൽ അദ്ദേഹം ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ചതായി ഓർക്കുന്നുണ്ട്. ശരീരത്തിന് പുറത്തുനിന്ന് സ്വന്തം ശരീരം കാണുന്നതുപോലുള്ള അനുഭവങ്ങളും പ്രകാശവുമായി ബന്ധപ്പെട്ട അനുഭൂതികളും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ന്യൂറോസയൻസ് ഈ അനുഭവങ്ങളെ മരണം കഴിഞ്ഞുള്ള തെളിവായി കാണുന്നില്ല. മറിച്ച് തലച്ചോറിലേക്ക് ഓക്സിജൻ കുറയുമ്പോഴും വൈദ്യുത പ്രവർത്തനങ്ങളിൽ അസാധാരണ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന ന്യൂറോബയോളജിക്കൽ അനുഭവങ്ങളായാണ് വിശദീകരിക്കുന്നത്. ചില ആഴ്ചകൾക്കുള്ളിൽ ടോണി ശാരീരികമായി പൂർണമായും സുഖം പ്രാപിച്ചു. ചെറിയ ഓർമ്മക്കുറവുകളൊഴികെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വീണ്ടും ആശുപത്രിയിൽ ജോലിക്ക് തിരികെ പോയി. എല്ലാം സാധാരണ നിലയിലായെന്ന് എല്ലാവരും കരുതി. പക്ഷേ യഥാർത്ഥ അത്ഭുതം സംഭവിച്ചത് അപ്പോഴാണ്. അപകടം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ തലച്ചോറിൽ എന്തോ ഒന്ന് മാറി തുടങ്ങി. ഒരു ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു സംഗീതം മുഴങ്ങാൻ തുടങ്ങി. അത് റേഡിയോയിൽ നിന്നോ ടെലിവിഷനിൽ നിന്നോ കേട്ട പാട്ടുകളല്ല, മറ്റാരെങ്കിലും എഴുതിയ സംഗീതവുമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം തലച്ചോറിൽ സ്വയം രൂപപ്പെടുന്ന പുതിയ സംഗീതം. രാവിലെയും രാത്രിയും ഉറക്കത്തിനിടയിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതിയ ഈണങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. ആ സംഗീതം കേൾക്കാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തി. മുമ്പ് പിയാനോ വായിക്കാൻ അറിയാത്ത ടോണി 42 വയസ്സിൽ ഒരു പിയാനോ വാങ്ങി. ആരുടെയും നിർബന്ധമില്ലാതെ അദ്ദേഹം സ്വയം സംഗീതം പഠിച്ചു തുടങ്ങി. രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നാലും ഉടനെ പിയാനോയുടെ അടുത്തെത്തി തലച്ചോറിൽ കേൾക്കുന്ന സംഗീതം വായിച്ച് കുറിച്ചുവെക്കും. പിന്നീട് ആ സംഗീതത്തിന് അദ്ദേഹം നൽകിയ പേരാണ് ദ ലൈറ്റ്നിംഗ് സൊനാറ്റ. ഇന്ന് ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകർ കേൾക്കുന്ന ആ സംഗീതത്തിന്റെ ജനനം ഒരു സംഗീത വിദ്യാലയത്തിലല്ല, ഒരു മിന്നലടിക്ക് ശേഷമുള്ള തലച്ചോറിലെ മാറ്റങ്ങളിലാണ് ഉണ്ടായത്. 2008 അദ്ദേഹം തന്റെ സംഗീതം പൊതുവേദിയിൽ അവതരിപ്പിച്ചു. പിന്നീട് നിരവധി സംഗീത രചനകളും റെക്കോർഡിംഗുകളും പുറത്തിറങ്ങി. ഈ കേസ് ലോക പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഒലിവർ സാക്സ് തന്റെ പ്രശസ്ത ഗ്രന്ഥമായ മ്യൂസിക്കോഫിലിയ ടേൽസ് ഓഫ് മ്യൂസിക് ആൻഡ് ദ ബ്രെയിനിൽ വിശദമായി അവതരിപ്പിച്ചു. സംഗീതവും തലച്ചോറും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധം വിശദീകരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ കേസുകളിലൊന്നായി ഇന്ന് ടോണി സിക്കോറിയയെ ന്യൂറോളജി പഠിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് അക്വേർഡ് സാവൻ സിൻഡ്രോം. ജന്മന ഇല്ലാതിരുന്ന അസാധാരണമായ ഒരു കഴിവ് തലച്ചോറിന് പരിക്കേറ്റ ശേഷം പെട്ടെന്ന് പ്രകടമാകുന്ന അവസ്ഥയാണിത്. ലോകത്ത് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പ്രതിഭാസമാണിത്. ചിലർ അപകടത്തിന് ശേഷം അത്ഭുതകരമായി ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങും. ചിലർ ഗണിത പ്രതിഭകളാകും. ചിലർ ഒരിക്കലും പഠിക്കാത്ത ഭാഷകൾ മനസ്സിലാക്കുന്നതുപോലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കും. ടോണിക്ക് സംഗീതമാണ് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് കൃത്യമായൊരു ഉത്തരമില്ല. എന്നാൽ ന്യൂറോളജിസ്റ്റുമാർ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാന സിദ്ധാന്തങ്ങളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് ലെഫ്റ്റ് ആന്റീരിയർ ടെമ്പറൽ ലോബ് ഡിസ്ഇൻഹിബിഷൻ തിയറിയാണ്. നമ്മുടെ തലച്ചോറിന്റെ ഇടതുഭാഗം പ്രധാനമായും ഭാഷ, യുക്തിചിന്ത, വിശകലനം തുടങ്ങിയവ നിയന്ത്രിക്കുന്നു. അതേസമയം വലതുഭാഗം സംഗീതം, കല, സർഗാത്മകത, പാറ്റേൺ തിരിച്ചറിയൽ തുടങ്ങിയവയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണ സാഹചര്യങ്ങളിൽ ഇടത് തലച്ചോർ വലത് തലച്ചോറിന്റെ ചില സർഗാത്മക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു പരിക്കിലൂടെ ആ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ മുമ്പ് മറഞ്ഞുകിടന്നിരുന്ന കഴിവുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് ചില ഗവേഷകർ കരുതുന്നു. ടോണിയുടെ കാര്യത്തിൽ മിന്നലിന്റെ ആഘാതം ഈ നിയന്ത്രണ സംവിധാനത്തെ ഭാഗികമായി ബാധിച്ചിരിക്കാമെന്നാണ് ഒരു വിശദീകരണം. മറ്റൊരു പ്രധാന സിദ്ധാന്തം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അഥവാ തലച്ചോറിന്റെ പുനർസംഘടനയാണ്. തലച്ചോർ സ്ഥിരമായ ഒന്നല്ല. പരിക്കുകൾക്ക് ശേഷം പുതിയ ന്യൂറോണൽ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും പഴയ സർക്യൂട്ടുകൾ മാറ്റിപ്പണിയാനും അതിന് കഴിയും. ഇതിനെ സിനാപ്റ്റിക് റീവയറിംഗ് എന്ന് വിളിക്കുന്നു. മിന്നലിന്റെ ശക്തമായ വൈദ്യുത പ്രവാഹം ചില ന്യൂറൽ നെറ്റ്വർക്കുകൾ നശിപ്പിക്കുകയും അതിനുപകരം പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്തിരിക്കാമെന്നാണ് ഗവേഷകരുടെ അനുമാനം. മൂന്നാമത്തെ സാധ്യത ടെമ്പറൽ ലോബ് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ടോണിയുടെ തലച്ചോറിൽ നിരന്തരം സംഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ടെമ്പറൽ ലോബിലെ അമിത ന്യൂറോണൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് ചില ന്യൂറോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ചിലപ്പോൾ സംഗീതവും ദൃശ്യാനുഭവങ്ങളും ശക്തമായ വികാരങ്ങളും സൃഷ്ടിക്കാറുണ്ട്. നാലാമത്തെ വിശദീകരണം ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലെ മാറ്റമാണ്. മിന്നലടിക്ക് ശേഷം ഡോപ്പമിൻ, സെറാട്ടോണിൻ തുടങ്ങിയ മസ്തിഷ്ക രാസവസ്തുക്കളുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം. അതിലൂടെ സംഗീതത്തോടുള്ള അമിത ആകർഷണവും നിരന്തരമായ സൃഷ്ടിപരമായ ചിന്തയും വളർന്നു വന്നിരിക്കാമെന്നാണ് മറ്റൊരു അനുമാനം. എന്നാൽ ഇതെല്ലാം ഇപ്പോഴും സിദ്ധാന്തങ്ങളാണ്. ടോണി സിക്കോറിയയ്ക്ക് എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് ഇന്നും ശാസ്ത്രലോകത്തിന് 100% ഉറപ്പില്ല. അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ കൗതുകവും. തലച്ചോർ എന്ന അവയവത്തെക്കുറിച്ച് നമ്മൾ ഇന്നും എത്ര കുറച്ചേ അറിയുന്നുള്ളൂ എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ടോണിയുടെ ജീവിതം. മിന്നൽ അദ്ദേഹത്തിന്റെ ഹൃദയം ഒരു നിമിഷം നിർത്തി. എന്നാൽ അതേ മിന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സംഗീത ലോകത്തിന് ജന്മം നൽകി. ഒരു പ്രകൃതി ദുരന്തം ഒരാളുടെ ജീവിതം അവസാനിപ്പിച്ചില്ല, മറിച്ച് മറ്റൊരാളുടെ ജീവിതം ആരംഭിച്ചു. അതുകൊണ്ടാണ് ടോണി സിക്കോറിയയുടെ കഥ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഒരു അപകടത്തിന്റെ കഥ മാത്രമല്ലാതെ മനുഷ്യ തലച്ചോറിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ജീവിക്കുന്ന ഗവേഷണശാലയായി മാറിയത്. എന്നിരുന്നാലും ഈ കഥയിൽ നിന്ന് ആരും തെറ്റായ പ്രചോദനം ഉൾക്കൊള്ളരുത്. മിന്നലേറ്റ് പ്രതിഭകൾ ജനിക്കുന്നത് അത്യപൂർവമായ, ഒഴിവാക്കാനാവാത്ത ചില സംഭവങ്ങളാണ്. യാഥാർത്ഥ്യത്തിൽ മിന്നലേറ്റവരിൽ ഭൂരിഭാഗം ആളുകളും ഗുരുതരമായ പൊള്ളലുകൾ, സ്ഥിരമായ നാഡീവ്യൂഹ തകരാറുകൾ, ഹൃദയസ്തംഭനം, മരണസാധ്യത എന്നിവയാണ് നേരിട്ടത്. അതിനാൽ ടോണി സിക്കോറിയയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മിന്നലിനെ തേടിപ്പോകാനല്ല, മറിച്ച് മനുഷ്യന്റെ തലച്ചോർ ഇന്നും പൂർണമായി വായിച്ചു തീർന്നിട്ടില്ലാത്ത ഒരു പ്രപഞ്ചമാണെന്ന സത്യമാണ്.
1: കൗതുകരസങ്ങൾ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ശനിയുടെ വിചിത്ര ഉപഗ്രഹമായ ഇയാപെറ്റസിനെ കുറിച്ച് കേൾക്കാം. പ്രപഞ്ചത്തിലെ ഏറ്റവും വിചിത്രവും കൗതുകമുണർത്തുന്നതുമായ കാഴ്ചകൾ തിരിഞ്ഞുപോയാൽ നമ്മൾ ചെന്നെത്തുക ശനിഗ്രഹത്തിന്റെ ഒരു ഉപഗ്രഹത്തിലായിരിക്കും. പേര് ഇയാപെറ്റസ്. ഒരു വശം കരിപോലെ കറുത്തിരുണ്ടും മറുവശം മഞ്ഞുപോലെ വെളുത്തു തിളങ്ങിയും നിൽക്കുന്ന ഈ ഉപഗ്രഹം ശാസ്ത്രലോകത്തെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇൻയാങ് ഉപഗ്രഹമെന്നും ഇതിന് വിളിപ്പേരുണ്ട്. നാസയുടെ പ്രശസ്തമായ കാസിനി ബഹിരാകാശ പേടകം ഏകദേശം 75,000 കിലോമീറ്റർ അകലെ നിന്ന് പകർത്തിയ ഇയാപെറ്റസിന്റെ ചിത്രങ്ങൾ ഈ പ്രപഞ്ച വിസ്മയത്തിന്റെ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. ഒരേ ഉപഗ്രഹത്തിന് എങ്ങനെയാണ് ഇത്രയും വിപരീതമായ രണ്ട് മുഖങ്ങളുണ്ടായത്? ശാസ്ത്രജ്ഞർ ഇതിനു പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇയാപെറ്റസിലെ കടുപ്പമേറിയ ഇരുണ്ട ഭാഗം യഥാർത്ഥത്തിൽ കാർബൺ സമ്പുഷ്ടമായ മണ്ണും പൊടിയുമാണ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഇരുണ്ട ഭാഗങ്ങൾ കൂടുതൽ ചൂടാവുകയും അവിടുത്തെ ഉപരിതലത്തിലുള്ള അഴുക്കു പുരണ്ട മഞ്ഞ് നേരിട്ട് നീരാവിയായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉരുകിപ്പോകുന്ന മഞ്ഞ് ഉപഗ്രഹത്തിന്റെ തണുപ്പുകൂടിയ വെളുത്ത ഭാഗത്ത് ചെന്ന് അടിഞ്ഞുകൂടുന്നു. കാലക്രമേണ കറുത്ത ഭാഗം കൂടുതൽ കറുപ്പായും വെളുത്ത ഭാഗം കൂടുതൽ തിളക്കമുള്ളതായും മാറാൻ ഈ പ്രക്രിയ കാരണമായി. ശനിയുടെ തന്നെ മറ്റു ഉപഗ്രഹങ്ങളിൽ ഉൽക്കാപതനം മൂലമുണ്ടാകുന്ന അവശിഷ്ടങ്ങളും കാർബൺ പൊടികളും അന്തരീക്ഷമില്ലാത്ത ബഹിരാകാശത്തിലൂടെ തെറിച്ചു വന്ന് ഇയാപെറ്റസിന്റെ ഒരു ഭാഗത്ത് നിരന്തരം പതിക്കുന്നുണ്ട്. ഇതും ഈ ഭാഗത്തെ ഇരുണ്ടതാക്കാൻ കാരണമായിട്ടുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. കാസിനി പകർത്തിയ ചിത്രങ്ങളിൽ ഇയാപെറ്റസിന്റെ ഉപരിതലത്തിൽ ഏകദേശം 500 കിലോമീറ്റർ വ്യാപ്തിയുള്ള ഒരു കൂറ്റൻ ഉൾക്കാഗർത്തവും ദൃശ്യമാണ്. പഴയൊരു വലിയ ഗർത്തത്തിന് മുകളിലായി പുതിയതൊന്ന് രൂപപ്പെട്ടതുപോലെയാണ് ഇത് കാണപ്പെടുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായി ഈ ഉപഗ്രഹം നേരിട്ട ഉൽക്കാക്രമണങ്ങളുടെ നേർചിത്രമാണിത്. ഇതിനു പുറമെ ഇയാപെറ്റസിന്റെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന അതിനെ പകുതിയായി വിഭജിക്കുന്ന ഒരു മലനിരയുമുണ്ട്. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഒരു അണ്ടിപ്പരിപ്പ് പോലെയാണ് ഈ ഉപഗ്രഹം കാണപ്പെടുക. ബഹിരാകാശത്ത് മനുഷ്യൻ നടത്തുന്ന അന്വേഷണങ്ങൾ എത്രത്തോളം പ്രസ്താവ്യമാണെന്ന് ഇയാപെറ്റസ് പോലുള്ള കണ്ടെത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലെ ഇത്തരം വിസ്മയങ്ങൾ എന്നും മനുഷ്യന്റെ ജിജ്ഞാസയെ ഉണർത്തുന്നവയാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്ത് വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മോഡൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റ് വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാളപ്പല

രേഖകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പമുണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതം ഉയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ, അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഏകാനചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ആദ്യം ചില്ല എന്ന ചിത്രത്തിലെ ഗാനം. രചന അക്കാവലം നാരായണ പണിക്കർ, സംഗീതം എം ബി ശ്രീനിവാസൻ. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കുഞ്ചരവിളയിൽ നിന്നും വാസന്തി, പല്ലവി, മൃദുല, ശാന്തിനി എന്നിവർ

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി പാച്ചല്ലൂരിൽ നിന്നും രമേശൻ, സ്മിത, രമ, സുജ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം ഏറ്റു ഉമ്മർ. ഇണ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് ജാനകിയും കൃഷ്ണചന്ദ്രനും ചേർന്നാണ്.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും

നൊമ്പരവെയിലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി ഒരു വിളിപ്പാടകലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജെറി.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ ഇന്നും പ്രിയതരം. ഇഷ്ടഗാനങ്ങളിൽ ഇനി എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പാളങ്ങൾ, രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു കിളിമാനൂരിൽ നിന്നും ബാബുക്കുട്ടൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ബിച്ചു തിരുമല രചന നിർവഹിച്ച ഗാനം, സംഗീതം രവീന്ദ്രൻ. ചിരിയോ ചിരി എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് യേശുദാസ്. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചാങ്ങയിൽ നിന്നും പ്രസന്നൻ, സിന്ധു എന്നിവർ.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ജോൺസൺ ഈണമിട്ട ഗാനം, രചന ഒ എൻ വി, ചിത്രം കിലുകിലുക്കം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചിത്ര നഗറിൽ നിന്നും സൂര്യാംശു, രമേശ് കൃഷ്ണൻ എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകിവരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന പൂജൽ ഖാദർ, സംഗീതം ഗംഗയമരൻ. പ്രേമാഭിഷേകം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വഞ്ചൂരിൽ നിന്നും പ്രഭാകരപിള്ള.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. കേൾക്കാം ഇഷ്ടഗാനത്തിൽ ഇനി കെ രാഘവൻ ഈണമിട്ട ഗാനം. രചന മുല്ലനേഴി, ആലാപനം കെ ജെ യേശുദാസ്. ഞാനൊന്നു പറയട്ടെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കിളികൊല്ലൂരിൽ നിന്നും കാളിദാസ്, ഗംഗാധരൻ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: പണ്ടാണ് സാന്ധ്യമേഘങ്ങൾ പടിഞ്ഞാറൻ കാറ്റിലേറി പറന്നു പോകുന്ന കാഴ്ചകൾ നോക്കി നിൽക്കുന്നു. മേഘങ്ങൾക്ക് രൂപങ്ങളുണ്ടെന്ന് തോന്നുന്നത് അപ്പോഴാണ്. മാധവിയമ്മ പറയും, ദേ നോക്ക്, അതാണ് അത്രി, അതിനപ്പുറം അങ്കിരസ്, പിന്നെ പുലഹൻ. നിനക്കറിയോ, അവരിൽ നിന്ന് കുറച്ചു മാറി കിഴക്കോട്ട് നോക്കി നിൽക്കുന്നതാണ് വസിഷ്ഠൻ. ചില സന്ധ്യകളിൽ അങ്ങനെ 7 ഋഷികളെയും മേഘരൂപങ്ങളിൽ കാണാമത്രേ. അതിന് ഭാഗ്യം വേണമെന്ന് അമ്മമ്മ പറയും. ആളുകളെപ്പോലെ തോന്നിപ്പിക്കുന്ന രൂപങ്ങളിൽ മേഘങ്ങളെ കാണാമെന്നല്ലാതെ വ്യക്തമായി ഒരു ഋഷിയെയും മാനത്തി ദേവരെ കണ്ടിട്ടില്ല തന്നെ. എന്നാലും മേഘങ്ങൾ രൂപമാർന്ന് ആകാശം നിറയുന്ന കാഴ്ച, ചിലപ്പോൾ സിംഹം പിന്നെ മാനായും മയിലായും മാറുന്ന കാഴ്ച, അതിൻ്റെ സമ്മോഹനത, മേഘത്തിൻ്റെ ചിറകിലേറി പറക്കാൻ തോന്നും ഇഷ്ടം. അത്രമേലിഷ്ടം ആ മേഘസഞ്ചയങ്ങൾ.

കാളിദാസമേഘമേ നിൽക്കുമോ, ഒരു ദൂതുകൂടി കൊണ്ടുപോകുമോ, കൗമാരത്തിൻ്റെ കാൽപ്പനികതയിൽ കുറിച്ച വരികളാണ്. ഏതു മേഘം ആകാശത്തിൻ്റെ അപാരതയിലൂടെ അലഞ്ഞു നടന്നാലും അത് കാളിദാസമേഘമാണെന്ന തോന്നൽ ദൂരെയെങ്ങോ ഇരിക്കുന്ന കാമുകിക്ക് ഒരു പ്രണയലേഖനം കൊണ്ടു കൊടുക്കണമെന്ന അപേക്ഷ. കാളിദാസമേഘമേ ഒരു ദൂതുകൂടി കൊണ്ടുപോകുമോ? എത്ര പ്രണയ സന്ദേശങ്ങളുമായി എത്രയോ മേഘങ്ങൾ മാനം കടന്നു പോകുന്നു. എല്ലാം കാളിദാസമേഘങ്ങളാണെന്ന് കരുതാൻ തന്നെയാണ് ഇന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

ഭൂമിയുടെ പച്ചപ്പരവതാനിയിൽ ചവിട്ടി നിന്നുകൊണ്ട് മേലേക്ക് നോക്കുമ്പോൾ കാണുന്ന മേഘപ്പരപ്പുകളല്ല ആകാശത്തിൻ്റെ വിശാലതയിലൂടെ വിമാനമേറി പോകുമ്പോൾ കാണാനാവുന്നത്. വളരെ വലിയ വെളുത്ത പുക പല രൂപമാർന്നു നിൽക്കുന്ന കാഴ്ച. വിമാനത്തിലേറി പറന്നു പോകുന്നത് ഇഷ്ടം തന്നെ. എന്നാലും അതിലിരുന്ന് താഴേക്ക് നോക്കി വെളുവെളുത്ത മേഘപടലങ്ങളെ കാണുന്നതിനേക്കാൾ കമനീയത ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് മേലേക്ക് നോക്കി മേഘപടലങ്ങളെ കാണുന്നത് തന്നെയാണ്. ആ കാഴ്ച ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: തെളിഞ്ഞ മാനമാണ് ഏറെ പ്രിയം. എന്നാൽ അതങ്ങനെ കാലങ്ങളോളം തെളിഞ്ഞു തന്നെ നിന്നാൽ ശരിയാവില്ല തന്നെ. വല്ലപ്പോഴും ഒന്ന് കറുക്കണം, കാർമേഘമാകണം, തണുത്ത് അലിഞ്ഞ് ആലിപ്പഴങ്ങളായി മഴയോടൊപ്പം ഭൂമിയെ നനയ്ക്കണം. കറുത്തോട്ടെ, തണുത്തോട്ടെ, ആലിപ്പഴമായും മഴയായും മാനം ചോർന്നു വീണോട്ടെ, പക്ഷേ ഇടി വേണ്ട, മിന്നലും വേണ്ട. എന്നും ഭയമാണവയെ, ഇടിയും മിന്നലുമില്ലാതെ ആകാശം ചോർന്ന് മഴയായി പൊഴിയുന്ന കാഴ്ച. മേഘങ്ങൾ അലിഞ്ഞു ചേരുകയാണ് മണ്ണിൽ, പുൽമേടുകളിൽ, പുഴകളിൽ മഴയായി മേഘങ്ങൾ അലിഞ്ഞു ചേരുകയാണ് ഇഷ്ടം. മേഘങ്ങൾ മഴയായി അലിയുന്ന സുഖദമായ സംഗീതം ഇഷ്ടം. അത്രമേലിഷ്ടം.

അംഗരാജ്യത്തിൽ ഒരു വ്യാഴവട്ടക്കാലം മഴ പെയ്തില്ലത്രേ. സസ്യലതാദികൾ കരിഞ്ഞുണങ്ങി, പക്ഷിമൃഗാദികൾ ദാഹനീരിനായി അലഞ്ഞു, തെരുവോരങ്ങളിൽ പോലും മനുഷ്യർ വെള്ളം കിട്ടാതെ വീണു മരിച്ചു. കാതങ്ങൾ താണ്ടി കാളവണ്ടികളിൽ കൊണ്ടുവന്ന വെള്ളം കൊട്ടാരത്തിന് പോലും തികയാത്ത അവസ്ഥ വന്നു. അംഗരാജ്യത്തിൻ്റെ ആകാശവീഥികളിൽ വന്ധ്യമേഘങ്ങൾ മാത്രം കൂടുകെട്ടി. ഒരു കാർമേഘത്തുണ്ടിന് കൊതിച്ച കാലം. ആകാശത്തിൻ്റെ അനന്തതയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇറ്റുവീഴുമെന്ന് സ്വപ്നം കണ്ട കാലം. കിനാവുകളിൽ കാർമേഘങ്ങൾ ചാരുതയാർന്നു. വറുതിയുടെ വേനലുകളെ മറച്ചുകൊണ്ട് ഒരു നാൾ സ്നേഹത്തിൻ്റെ ഒരിറ്റുകണം അംഗരാജ്യത്തിൻ്റെ നെറുകയിൽ വീണു. മഴയുടെ കിളിയെ വിലാസം, അംഗരാജ്യത്തെ അനുഗ്രഹിച്ച വാരിതങ്ങൾ, മേഘങ്ങളുടെ ആ പഴംപുരാണം ഇഷ്ടം.

വെള്ളം ദാനം ചെയ്യുന്നവയാണ് മേഘങ്ങൾ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ പര്യായങ്ങളോട് ദം ചേർത്താൽ മേഘത്തിന് പര്യായമായി എന്ന പാഠം. വെള്ളത്തിൻ്റെ പര്യായങ്ങൾ മറന്നുപോയോ എന്ന സംശയമുണ്ട്. ചിലതൊക്കെ ഓർമ്മയിലുണ്ട്. വാരി, ജലം, നീര്, സലിലം, അതൊക്കെ ഓർമ്മ വരുന്നുള്ളൂ. ദം ചേർത്താൽ വാരിദം, ജലദം, നീരദം എന്നൊക്കെയായി. എല്ലാം മേഘത്തിൻ്റെ പര്യായങ്ങൾ. എത്ര നല്ല വാക്കുകൾ! എല്ലാം ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഒരു മേഘത്തുണ്ടിനെ കൊതുമ്പുവള്ളം പോലെ രൂപപ്പെടുത്തി അതിലേറി ആകാശം കാണാൻ കൊതി. അതിന് വിമാനത്തിൽ പോയാൽ പോരെയെന്ന് ചോദ്യം വരുന്നു. ആകാശം കാണാൻ വിമാനത്തിൽ പോകുന്നത് എങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ തന്നെ അതെന്തൊരു കാഴ്ചയാണ്! ഒട്ടും സുഖമില്ലാത്ത കാഴ്ച. മറ്റതങ്ങനെയല്ല, കിളികളോടൊപ്പം പറന്ന് മേഘങ്ങൾക്കിടയിൽ ചിലച്ച് ഒളിച്ച് അങ്ങനെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് വിഭാവന ചെയ്തു നോക്കൂ. ആരാണ് ആ യാത്ര കൊതിച്ചു പോകാത്തത്? ഒരു മേഘത്തുണ്ടിലേറി മഞ്ഞുപോലെ ചുറ്റിത്തിരിഞ്ഞ് ദൈവങ്ങളോടെല്ലാം ലാൽസലാം പറഞ്ഞുകൊണ്ടുള്ള യാത്ര ഇഷ്ടം, അത്രമേലിഷ്ടം.

ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് മേഘങ്ങൾ തന്നെയായിരിക്കില്ലേ? എവിടേക്കെന്നില്ലാതെ എങ്ങോട്ടെന്നില്ലാതെയുള്ള യാത്രകൾ, തുടക്കമില്ലാതെ ഒടുക്കമില്ലാതെ യാത്രകളെപ്പോഴും അങ്ങനെയാണ്. എവിടെ നിന്നെന്നറിയാതെ എങ്ങോട്ടെന്നറിയാതെയുള്ള യാത്രകൾ. ജീവിതവും അങ്ങനെ തന്നെയാണ്, പലപ്പോഴും മേഘങ്ങൾ പോലെ. കവിതയാണ് ഓർമ്മ വരുന്നത്, മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ആ ഓർമ്മകൾ ഇഷ്ടം അത്ര.

ഇടിമുഴങ്ങുന്നത് എവിടെ നിന്നാണ്? ആകാശത്തിൻ്റെ അപാരതകളിൽ നിന്ന്. മേഘഗർജനങ്ങൾ എങ്ങനെയായാലും അത് പേടി തന്നെ. കുഞ്ഞുകാലം മുതലേ ഇന്നും മുതിർന്നിട്ടും ആ പേടിക്ക് മാറ്റമില്ല തന്നെ. ഇടിമുഴങ്ങിയാൽ ഓടിയൊളിക്കാനുള്ള തോന്നൽ. കുട്ടിക്കാലത്തൊക്കെ അമ്മയുടെ മടിത്തട്ടിലേക്കാണ്. ഇടിമുഴങ്ങുമ്പോൾ ഞെട്ടാതിരിക്കുന്നവരുണ്ടോ? ഉണ്ടാവില്ല. ചില നെപ്പോളിയന്മാരുണ്ടാവുമായിരിക്കും ഞെട്ടാതിരിക്കുന്നവർ. ഓരോ ഇടിമുഴക്കത്തിലും അറിയാതെ അറിയാതെ ഒരു ഞെട്ടൽ. ഓരോ ഞെട്ടലും കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു മടക്കയാത്ര. ആ യാത്രകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മേഘങ്ങൾ പോത്തു തുടങ്ങുമ്പോൾ മയിലുകൾ പീലിവിടർത്താറുണ്ടെന്നും പീലിവിടർത്തി നൃത്തം ചെയ്യാറുണ്ടെന്നും പറയാറുണ്ട്. മേഘങ്ങളും മയിലുകളും തമ്മിൽ എന്താണ് ബന്ധം? പൂർവജന്മ കാമുക ബന്ധത്തിൻ്റെ കമനീയതയായിരിക്കുമോ അത്? ആയിരിക്കും. അത്രമേൽ സാമ്യം പീലിക്കണ്ണുകൾക്കും മേഘസഞ്ചയങ്ങൾക്കും തമ്മിലുണ്ടല്ലോ. ആ ചാരുതകൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മേഘമൽഹാർ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ രാഗമാണ്. മേഘമൽഹാറിൽ പാടിയാൽ മേഘങ്ങൾ അവിടുത്തെ ആകാശങ്ങളെ അലങ്കരിക്കുമത്രേ, അവിടെ മഴ പെയ്യുമത്രേ. ഒരു സീസണൽ രാഗമാണ് മേഘമൽഹാർ. മഴയിലേക്കുള്ള ക്ഷണമാണ് മേഘമൽഹാർ രാഗം. ഇളയരാജയും രവീന്ദ്രനും ഗംഗയ്യമരനും MS വിശ്വനാഥനും MM കീരവാണിയും AR റഹ്മാനും എല്ലാം ഇഷ്ടപ്പെട്ട രാഗം മേഘമൽഹാർ രാഗം. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ

0: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു പുരുഷൻ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ സമൂഹം പലപ്പോഴും അയാളിൽ ആദ്യം കാണുന്നത് അധികാരത്തിനുള്ള സാധ്യതയാണ്. ഒരു സ്ത്രീ അതേ വാതിലിലൂടെ കടന്നു വരുമ്പോൾ പലപ്പോഴും സമൂഹം ആദ്യം അന്വേഷിക്കുന്നത് അവളുടെ യോഗ്യതയ്ക്കുള്ള തെളിവുകളാണ്. പുരുഷന് നേതൃത്വം ഒരു സ്വാഭാവിക അവകാശം പോലെ ലഭിക്കുമ്പോൾ സ്ത്രീക്ക് അത് പലപ്പോഴും നേടിയെടുക്കേണ്ട അനുമതി പോലെയാകുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ നേതാവിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പോരാട്ടം അധികാരത്തിന്റെ കസേരയിലേക്ക് എത്തുക മാത്രമല്ല, അവിടെ ഇരിക്കാൻ തനിക്ക് അവകാശമുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ടി വരുന്നതും. ഒരു പുരുഷൻ ഒരു തീരുമാനമെടുത്താൽ അത് നേതൃത്വത്തിന്റെ ഭാഗമായാണ് വായിക്കപ്പെടുന്നത്. അതേ തീരുമാനമെടുക്കുന്ന സ്ത്രീയെക്കുറിച്ച് ആദ്യമുയരുന്ന ചോദ്യം പലപ്പോഴും അവൾക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നായിരിക്കും. പുരുഷന്റെ ആത്മവിശ്വാസം ഉറച്ച നിലപാടായി വായിക്കപ്പെടുമ്പോൾ സ്ത്രീയുടെ അതേ ആത്മവിശ്വാസം അഹങ്കാരമായി വ്യാഖ്യാനിക്കപ്പെടാം. പുരുഷന്റെ കർക്കശമായ ഭാഷ നേതൃത്വത്തിന്റെ ശക്തിയാകുമ്പോൾ സ്ത്രീയുടെ കർക്കശത കോപം എന്ന പേരിൽ വിലയിരുത്തപ്പെടുന്നു. അവൾ മൃദുവായി സംസാരിച്ചാൽ തീരുമാനമെടുക്കാനുള്ള കരുത്തില്ലാത്തവളാണെന്നും ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചാൽ സ്ത്രീ സഹജമായ സൗമ്യത നഷ്ടപ്പെട്ടവളെന്നും വിധി എഴുതപ്പെടുന്നു. ഇതാണ് സ്ത്രീ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്ന്. അവൾ എങ്ങനെയായാലും ഒരു ഭാഗത്ത് തെറ്റുകാരിയാകാനുള്ള സാധ്യത സമൂഹം അവശേഷിപ്പിക്കുന്നു. നേതൃത്വത്തിന്റെ മേശയിൽ അവളുടെ മുന്നിൽ ഫയലുകളും കണക്കുകളും നയങ്ങളും വികസന പദ്ധതികളും ജനങ്ങളുടെ പ്രശ്നങ്ങളും കിടക്കുമ്പോഴും സമൂഹത്തിന്റെ ഒരു വിഭാഗത്തിന്റെ കണ്ണുകൾ ഇപ്പോഴും അവളുടെ മുഖത്തും വസ്ത്രത്തിലും ശബ്ദത്തിലും ശരീരഭാഷയിലും കുടുങ്ങിക്കിടക്കുന്നു. ഒരു പുരുഷ നേതാവിന്റെ വസ്ത്രധാരണം സാധാരണയായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കഴിവിനെ നിർവചിക്കാറില്ല. എന്നാൽ സ്ത്രീയുടെ വസ്ത്രം, മുടി, ചിരി, ശരീരഭാഷ, സംസാര രീതി എന്നിവ പോലും അവളുടെ നേതൃത്വ യോഗ്യതയുടെ ഭാഗമാക്കി മാറ്റപ്പെടുന്നു. അവൾ എന്തു പറഞ്ഞു എന്നതിനേക്കാൾ എങ്ങനെ പറഞ്ഞു എന്നത് പ്രധാനമാകുന്നു. എന്ത് നയം മുന്നോട്ട് വച്ചു എന്നതിനേക്കാൾ എങ്ങനെ വസ്ത്രം ധരിച്ചു എന്നത് ചർച്ചയാകുന്നു. ഇത് വെറും വ്യക്തിപരമായ മുൻവിധിയല്ല, സമൂഹത്തിന്റെ ആഴത്തിലുള്ള ലിംഗബോധം നേതൃത്വത്തെക്കുറിച്ച് തന്നെ നിർമ്മിച്ചിരിക്കുന്ന രീതിയുമായി ഇതിന് ബന്ധമുണ്ട്.

അധികാരം, കർക്കശത, തീരുമാനമെടുക്കൽ, മത്സരബുദ്ധി, പൊതു ഇടങ്ങളിലെ ദൃശ്യത തുടങ്ങിയ ഗുണങ്ങളെ പുരുഷത്വവുമായി ബന്ധിപ്പിച്ചാണ് നാം ഏറെക്കാലം ചിന്തിച്ചു പോകുന്നത്. പരിചരണം, സൗമ്യത, സഹനം, വഴക്കം, കുടുംബബാധ്യത തുടങ്ങിയവയെ സ്ത്രീത്വത്തിന്റെ സ്വാഭാവിക ഗുണങ്ങളായി നിർവചിക്കുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ അധികാരത്തിന്റെ ഭാഷ സംസാരിക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ പഴയ മനസ്സിൽ ഒരു വൈരുദ്ധ്യമായി പ്രത്യക്ഷപ്പെടുന്നു. ഒരു സ്ത്രീ നേതാവിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിലാണ്. അവൾക്കൊരേ സമയം രണ്ട് ലോകങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടി വരുന്നു. പൊതുജീവിതത്തിൽ അവൾ കഴിവുള്ള നേതാവായിരിക്കണം. വീട്ടിലവൾ നല്ല സ്ത്രീയായും തുടരണമെന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നു. ഓഫീസിൽ അവൾ നൂറുകണക്കിന് മനുഷ്യരുടെ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ വീട്ടിലെത്തുമ്പോൾ സ്വന്തം തീരുമാനങ്ങൾക്ക് പോലും വിശദീകരണം നൽകേണ്ടി വരാം. പുറത്ത് അവൾ ചെയർപേഴ്സൺ ആയിരിക്കാം. വീട്ടിലവൾ ഇപ്പോഴും ആരുടെയോ ഭാര്യ, ആരുടെയോ അമ്മ, ആരുടെയോ മകൾ എന്ന തിരിച്ചറിയലിൽ ഒതുക്കപ്പെടാം. ഇവിടെയാണ് സ്ത്രീയുടെ ആഗ്രഹങ്ങൾ വിഭജിക്കപ്പെടുന്നത്. ഒരു വശത്ത് അവൾക്ക് തന്റെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കണമെന്ന ആഗ്രഹമുണ്ട്. കൂടുതൽ പഠിക്കണം, ഉയർന്ന സ്ഥാനങ്ങളിലെത്തണം, തീരുമാനങ്ങൾ എടുക്കണം, സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കണം, സ്വന്തം പേര് സ്വന്തം കഴിവിലൂടെ സ്ഥാപിക്കണം എന്ന സ്വപ്നമുണ്ട്. മറുവശത്ത് എന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? ഞാൻ നല്ല അമ്മയാണോ? ഞാൻ നല്ല ഭാര്യയാണോ? എന്റെ വിജയത്തിന്റെ പേരിൽ മറ്റുള്ളവർ വേദനിക്കുന്നുണ്ടോ? എന്നിങ്ങനെ സമൂഹം അവളുടെ മനസ്സിൽ നട്ടുവളർത്തിയ ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആഗ്രഹവും കുറ്റബോധവും ഒരേ മുറിയിൽ താമസിക്കാൻ തുടങ്ങുന്നു. അവൾ മുന്നോട്ടു പോകുമ്പോൾ കുറ്റബോധം പിന്നാലെ വരുന്നു. വിശ്രമിക്കുമ്പോൾ പിന്നിലായി പോകുമോ എന്ന ഭയം, വിജയിക്കുമ്പോൾ കുടുംബത്തിന് സമയം നൽകുന്നില്ലെന്ന കുറ്റബോധം, കുടുംബത്തിനായി സമയം മാറ്റിവെച്ചാൽ സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന വേദന, അധികാരം ഉപയോഗിച്ചാൽ അഹങ്കാരി എന്ന മുദ്ര, മിണ്ടാതിരുന്നാൽ അശക്ത എന്ന വിലയിരുത്തൽ, ഇത്തരം നിരന്തരമായ സാമൂഹിക വിചാരണകൾ സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാതിരിക്കില്ല. വർഷങ്ങളോളം നിനക്ക് കഴിയുമോ എന്ന ചോദ്യം കേൾക്കുന്ന ഒരാൾക്ക് ഒരിക്കൽ എനിക്ക് ശരിക്കും കഴിയുമോ എന്ന് സ്വയം ചോദിച്ചു തുടങ്ങാം. വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും താൻ ഈ സ്ഥാനത്തിന് യഥാർത്ഥത്തിൽ അർഹയാണോ എന്ന സംശയം മനസ്സിൽ തുടരാം. മനഃശാസ്ത്രത്തിൽ ഇമ്പോസ്റ്റർ ഫിനോമിനൻ എന്ന് വിളിക്കപ്പെടുന്ന അനുഭവമായി ഇത് ചില സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാം. എന്നാൽ ഇതിനെ മുഴുവൻ വ്യക്തിയുടെ വ്യക്തിപരമായ ദൗർബല്യമായി കാണുന്നത് ശരിയല്ല. ഒരാളെ നിരന്തരം സംശയിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ആ സംശയം ഒടുവിൽ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് തന്നെ കടത്തിവിടാം. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം കുറവാണ് എന്ന് പറയുന്നതിന് മുൻപ് മറ്റൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. അവരുടെ ആത്മവിശ്വാസത്തെ നിരന്തരം പരീക്ഷിക്കുന്ന സമൂഹം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്?

ഒരു പുരുഷൻ ഒരു തവണ പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പിഴവായിരുന്നു എന്ന് പറയാൻ സമൂഹത്തിന് എളുപ്പമാണ്. എന്നാൽ ഒരു സ്ത്രീ പരാജയപ്പെട്ടാൽ സ്ത്രീകൾക്കിതൊന്നും പറ്റില്ല എന്ന പൊതു നിഗമനത്തിലേക്ക് എത്താൻ ചിലർക്ക് അധികം സമയം വേണ്ടിവരില്ല. ഒരാളുടെ വ്യക്തിപരമായ പരാജയത്തെ മുഴുവൻ ലിംഗത്തിന്റെ കഴിവില്ലായ്മയായി മാറ്റുന്ന ഈ സമീപനമാണ് തിരുത്തപ്പെടേണ്ടത്. അതുപോലെ ഒരു സ്ത്രീയുടെ വിജയം പോലും പലപ്പോഴും അവളുടെ വ്യക്തിപരമായ കഴിവായി അംഗീകരിക്കപ്പെടാതെ മറ്റൊരാളുടെ സഹായത്തിന്റെ ഫലമായി കാണപ്പെടുന്നു. ആരുടെയോ പിന്തുണയില്ലാതെ അവൾക്ക് ഇത്രയും മുന്നോട്ട് പോകാനാകുമോ എന്ന സംശയമുയരാം. പുരുഷന്റെ വിജയത്തിന് അദ്ദേഹത്തിന്റെ കഴിവ് കാരണമാകുമ്പോൾ സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ മറ്റൊരാളുടെ കൈ അന്വേഷിക്കുന്ന മനോഭാവം ഇന്നും പൂർണമായി ഇല്ലാതായിട്ടില്ല. രാഷ്ട്രീയ രംഗത്തും ഈ സമീപനം പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു സ്ത്രീ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായാൽ അവളുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഭർത്താവോ പിതാവോ മറ്റേതെങ്കിലും പുരുഷനോ ഉണ്ടെന്ന് കരുതുന്ന പ്രവണത അതിന്റെ ഒരു ഉദാഹരണമാണ്. സ്ത്രീക്ക് സ്വന്തം രാഷ്ട്രീയ ബോധവും തീരുമാനശേഷിയും ഉണ്ടാകാം എന്ന ലളിതമായ സത്യത്തെ അംഗീകരിക്കാൻ പോലും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ചോദിക്കേണ്ടത് വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഒരു പുരുഷൻ സ്വതന്ത്രമായി ചിന്തിക്കുന്നു എന്ന് നാം സ്വാഭാവികമായി വിശ്വസിക്കുമ്പോൾ ഒരു സ്ത്രീക്കും അതേ അവകാശം നൽകാൻ എന്തുകൊണ്ടാണ് ഇത്രയും മടിക്കുന്നത്? സ്ത്രീയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു ഇളവ് നൽകുന്നതല്ല, അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആശയത്തെ അംഗീകരിക്കുകയാണ്. നേതൃത്വം ഒരു ശരീരത്തിന്റെ പ്രത്യേക അവകാശമല്ല, ഒരു ശബ്ദത്തിന്റെ പ്രത്യേക സ്വത്തുമല്ല. കഴിവും അറിവും ഉത്തരവാദിത്വ ബോധവും ദർശനവും മനുഷ്യരിൽ ലിംഗഭേദമില്ലാതെ നിലനിൽക്കുന്ന ശേഷികളാണ്. അതുകൊണ്ട് സ്ത്രീ നേതാവിനെ വിലയിരുത്തുമ്പോൾ അവളുടെ ചിരി എങ്ങനെയായിരുന്നു എന്നല്ല ചോദിക്കേണ്ടത്, അവളെടുത്ത തീരുമാനം ശരിയായിരുന്നോ എന്നാണ് ചോദിക്കേണ്ടത്. അവൾ ധരിച്ച വസ്ത്രം എന്തായിരുന്നു എന്നല്ല, അവൾ മുന്നോട്ട് വച്ച നയം എന്തായിരുന്നു എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. അവളുടെ കുടുംബജീവിതം എങ്ങനെയാണെന്നല്ല, അവൾ പൊതുസമൂഹത്തോട് എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നു എന്നതാണ് പരിശോധിക്കേണ്ടത്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ തെറ്റാനുള്ള അവകാശവും നൽകേണ്ടതുണ്ട്. കാരണം പരാജയപ്പെടാനുള്ള അവകാശം പോലും തുല്യമായി ലഭിക്കാത്തിടത്ത് വിജയം തുല്യമായി ലഭിക്കുന്നില്ല. ഒരു സ്ത്രീ നേതാവിൽ നിന്ന് എല്ലായ്പ്പോഴും സൗമ്യതയും ത്യാഗവും ക്ഷമയും മാതൃത്വവും പ്രതീക്ഷിക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ അവളെ മനുഷ്യയായി കാണുന്നില്ല. അവളിൽ നിന്നൊരു പ്രതീകത്തെ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. നല്ല സ്ത്രീ, നല്ല അമ്മ, നല്ല ഭാര്യ, നല്ല നേതാവ്, എല്ലാ വേഷങ്ങളും ഒരേ സമയം കുറ്റമറ്റ രീതിയിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരു മനുഷ്യ ജീവിതത്തിനും ഇത്രയും പൂർണ്ണത സാധ്യമല്ല. സ്ത്രീക്ക് ക്ഷീണിക്കാം, അവൾക്കും കോപിക്കാം, അവൾക്കും തെറ്റാം, അവൾക്കും ആഗ്രഹിക്കാം, അവൾക്കും അധികാരം വേണമെന്നുണ്ടാകാം, അവൾക്കും ജയിക്കണമെന്നുണ്ടാകാം. അതൊന്നും അവളെ മോശം സ്ത്രീയാക്കുന്നില്ല. അധികാരം ആഗ്രഹിക്കുക പുരുഷന്റെ സ്വാഭാവിക അവകാശവും സ്ത്രീയുടെ സ്വാർത്ഥതയുമാകരുത്. സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സമൂഹത്തെ സ്വാധീനിക്കാനും ആഗ്രഹിക്കുന്ന സ്ത്രീയെ സംശയത്തോടെ നോക്കുന്ന കാലം അവസാനിക്കണം. നേതൃത്വം എന്നത് മറ്റുള്ളവരെ കീഴടക്കാനുള്ള അധികാരമല്ല, ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കഴിവാണ്. ആ കഴിവിന് ലിംഗമില്ല. അവസാനം, സ്ത്രീകൾക്ക് വേണ്ടത് പുരുഷന്മാരെ പോലെ ആകാനുള്ള അവകാശമല്ല, സ്വന്തം രീതിയിൽ മനുഷ്യരായി നിൽക്കാനുള്ള അവകാശമാണ്. മൃദുത്വം വേണമെങ്കിൽ മൃദുവായിരിക്കാനും ഉറച്ചു നിൽക്കേണ്ടിടത്ത് ഉറച്ചു നിൽക്കാനും കുടുംബത്തെ സ്നേഹിക്കാനും അതേസമയം സ്വന്തം ജീവിതത്തെയും സ്നേഹിക്കാനും അവൾക്ക് കഴിയണം. ഒരു സ്ത്രീയുടെ ആഗ്രഹം രണ്ടായി പിളരാത്ത ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹം. അവൾ വീട്ടിൽ ഒരാളും പൊതുവിടത്ത് മറ്റു

മറ്റൊരാളുമായി അഭിനയിക്കേണ്ടി വരാത്ത ദിവസം അവളുടെ നേതൃത്വത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെ തന്നെ വളർച്ചയുടെ ദിവസമായിരിക്കും. അന്നൊരു സ്ത്രീ അധികാരത്തിന്റെ കസേരയിലിരിക്കുമ്പോൾ ആരും ചോദിക്കേണ്ടി വരില്ല, ഇവൾക്കിതിന് യോഗ്യതയുണ്ടോ? കാരണം അതേ ചോദ്യം പുരുഷനോട് ചോദിക്കുന്നത് പോലെ സ്വാഭാവികമായി അവളോടും ചോദിക്കപ്പെടും. അവളുടെ ലിംഗത്തെക്കുറിച്ചല്ല, അവളുടെ കഴിവിനെക്കുറിച്ചായിരിക്കും ചരിത്രം സംസാരിക്കുക. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
1: അടുക്കള അവതരണം ഗായത്രി ദേവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ಕಟ್ಟಿಸ್ತಾನಿದ ಬಲಿ ಮನ್ನಿತ್ತ ಬಮಗದ ಇದ್ದಪ್ಪ ಮಗರಿಗದ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ധനമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മൂന്ന് ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം പരിപാടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. സംസ്ഥാനത്തും വിപുലമായ ശുചീകരണ യജ്ഞം. ഓപ്പറേഷൻ ഡൊമിനോയിലൂടെ അന്തർ സംസ്ഥാന കൊക്കൈൻ ശൃംഖലയെ തകർത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി യൂണിറ്റ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മൂന്ന് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമി ദിനപത്രത്തിന്റെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസം നീളുന്ന റീ ഇമാജിനിംഗ് കേരളം പരിപാടി ഇന്ന് സമാപിക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ സമാപന സന്ദേശം നൽകും. മന്ത്രി എം ലിജു ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായി ടീം പ്രവർത്തിക്കും. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ടീമിന്റെ തലവനെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
0: അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അന്വേഷണത്തിന്റെ ഭാഗമായി ആന്റോ അഗസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും. ചാനൽ ഓഫീസിൽ നിന്നും എക്സൈസ് സംഘം ഇന്നലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്ത് ബീച്ച് ശുചീകരണത്തിനായി തിരഞ്ഞെടുത്ത 50 ബീച്ചുകളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: രാജ്യത്തെ 50 ബീച്ചുകളിലാണ് ശുചീകരണം നടക്കുന്നത്. കടൽത്തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ നാളെ രാവിലെ 7:30 ആരംഭിക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും. പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്നും തീരദേശത്തെ മോചിപ്പിക്കുക, മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നിവയും ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്നുമുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. CPIMന്റെ വിപുലീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരം AKG സെന്ററിലാണ് യോഗം. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള തെറ്റുതിരുത്തൽ നടപടികളാണ് യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കോട്ടയം മണർകാട് ഓൾഡ് KK റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിച്ചു. ടാറിംഗ് പൂർത്തിയാകുന്നതുവരെ നിരോധനം തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി നാളെ രാജ്യത്തുടനീളമുള്ള 45 സ്ഥലങ്ങളിൽ പരിപാടികൾ നടക്കും. 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. കേരളത്തെയും ബംഗളൂരുവിനെയും ബന്ധിപ്പിച്ച് പ്രവർത്തിച്ചിരുന്ന അന്തർ സംസ്ഥാന കൊക്കൈൻ കടത്ത് ശൃംഖല നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി സോണൽ യൂണിറ്റ് തകർത്തു. ഓപ്പറേഷൻ ഡൊമിനോ എന്ന പേരിൽ നടത്തിയ അന്വേഷണത്തിൽ 2 വിദേശികളടക്കം 7 പേരാണ് അറസ്റ്റിലായത്. വിപണിയിൽ ഏകദേശം 16.55 ലക്ഷം രൂപ വിലമതിക്കുന്ന 33.1 ഗ്രാം കൊക്കൈൻ സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തു. മലപ്പുറത്ത് കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 4 പേർ MDMA കേസിൽ അറസ്റ്റിൽ. മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകൻ സുഹൈൽ, റീന, വിവേക്, സുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായത്. അറസ്റ്റിലായ സുഹൈൽ 3 വർഷമായി ഗസ്റ്റ് അധ്യാപകനാണ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അഫ്ലാടോക്സിൻ കണ്ടെത്തുന്ന നാനോ സാങ്കേതിക വിദ്യയ്ക്ക് മലയാളി ഗവേഷകയ്ക്ക് പേറ്റന്റ്. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള നൂതന രീതി അങ്കമാലി മഞ്ഞപ്പുറ സ്വദേശിനിയും ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ PhD ഗവേഷകയുമായ ലക്ഷ്മിയാണ് വികസിപ്പിച്ചത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ബയോ ഫംഗ്ഷണലൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഭക്ഷണത്തിലെ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിനുള്ള കണ്ടുപിടുത്തത്തിനാണ് ലക്ഷ്മിക്ക് പേറ്റന്റ് അനുവദിച്ചത്. നിലക്കടല, ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയിൽ കാണപ്പെടുന്നതും ക്യാൻസറിന് കാരണമാകുന്നതുമായ വിഷവസ്തുവാണ് അഫ്ലാടോക്സിൻ. ഇത് ഈ നൂതന രീതിയിലൂടെ വേഗത്തിലും കൃത്യമായും കുറഞ്ഞ ചെലവിൽ കണ്ടെത്താൻ കഴിയും.
0: ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ നിന്നും വിരമിച്ച കണ്ണൂർ ഇരിട്ടി സ്വദേശി KS ജോസഫ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കൊച്ചി PIB, കണ്ണൂർ ഫീൽഡ് പബ്ലിസിറ്റി, ഡൽഹി സൈനിക് സമാചാർ എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 163 പോയിന്റ് ഉയർന്ന് 74,485-ലും നിഫ്റ്റി 47 പോയിന്റ് ഉയർന്ന് 23,322-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില വർദ്ധിച്ചു. പവന് 1,160 രൂപ കൂടി 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. അഫ്ഗാനിസ്ഥാനെതിരായ 3-ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 127 റൺസിന്റെ കൂറ്റൻ ജയം. ഇന്ത്യ ഉയർത്തിയ 222 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 94 ഓൾഔട്ടായി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ ഏകപക്ഷീയമായി സ്വന്തമാക്കി. പരമ്പരയിലെ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പാസ്പോർട്ട് ഭേദഗതി നിയമം 2026 പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. UGC നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ ഉത്തരസൂചിക ലഭ്യമാണ്. ഈ മാസം 9-10 തീയതികളിൽ രാജ്യത്തെ 454 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടത്തിയത്. സൊസൈറ്റി ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് കൾച്ചർ എമംഗ്സ് യൂത്ത് സ്പിക്മാക്കെ NIT കാലിക്കറ്റുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷന് ഇന്ന് തുടക്കമാകും. സമന്വയം എന്ന പരിപാടിയിൽ പ്രശസ്ത കലാകാരന്മാരുടെ പ്രകടനങ്ങൾ അരങ്ങേറും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ മികച്ച അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന പരിപാടിയാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ധനമന്ത്രിമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 3 ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം പരിപാടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. സംസ്ഥാനത്തും വിപുലമായ ശുചീകരണ യജ്ഞം. ഓപ്പറേഷൻ ഡൊമിനോയിലൂടെ അന്തർ സംസ്ഥാന കൊക്കൈൻ ശൃംഖലയെ തകർത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി യൂണിറ്റ്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ എന്നുള്ളത് സെപ്റ്റംബർ 18-ന്റെ തട്ടകത്തിലാണ്. 1810 സെപ്റ്റംബർ 18 ചിലി സ്വതന്ത്രമാകുന്നു. 1851 സെപ്റ്റംബർ 18 ന്യൂയോർക്ക് ടൈംസ് എന്ന പ്രഭാത ദിനപത്രം വായനക്കാരുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. 1930 സെപ്റ്റംബർ 18 എ ബാലകൃഷ്ണപിള്ള കേസരി പത്രം ആരംഭിച്ച് കേസരി ബാലകൃഷ്ണപിള്ളയായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ വിശദമായി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ബില്ലിന്റെ വിശദാംശങ്ങൾ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കും. FCRA ഭേദഗതി ബിൽ JPCക്ക് വിടാൻ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റ് തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ നിന്നുള്ള 21 MPമാരും 10 രാജ്യസഭാംഗങ്ങളുമാണ് JPCയിലുള്ളത്. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസമാണ് സമിതി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുക. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ആവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് ധനകാര്യമന്ത്രാലയം സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ സെക്രട്ടറിമാരും സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളിലായാണ് ടീം പ്രവർത്തിക്കുക.
1: അന്തർ സംസ്ഥാന അന്തർദേശീയ ബന്ധമുള്ള ഉയർന്ന മൂല്യമുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസുകളുടെ അന്വേഷണ ചുമതല ഇനി മുതൽ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 യൂണിറ്റുകളാണ് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നത്. തുഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ തലവൻ.
0: ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളും ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻസ് ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ഇന്ന് വ്യോമസേനയുടെ ഭാഗമാകും. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനമായ പവർ ഹാൻഡ്സ് ലിമിറ്റഡിന് ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറും. ബംഗളൂരുവിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാനമന്ത്രി രാംമോഹൻ നായിഡുവും പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1980 പാസ്പോർട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഭേദഗതി പ്രകാരം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കുന്ന 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ കുട്ടിക്ക് 18 വയസ്സ് തികയുന്നതുവരെയോ കാലാവധി ഉണ്ടായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ലക്ഷ്യത്തിലൂന്നി സമഗ്ര വികസനത്തിനും സാമൂഹിക ശാക്തീകരണത്തിനുമായി നിരവധി നടപടികളാണ് ഇക്കാലയളവിൽ സ്വീകരിച്ചത്. സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ ഝാർഖണ്ഡിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന സേവാ സങ്കൽപ് സീരീസിൽ ഇന്ന്.
3: ശുചിത്വവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കാൻ ജനകീയ ദൌത്യമായി മാറിയ സ്വച്ഛ് ഭാരതിലൂടെ സാധിച്ചു. ശുചിത്വം ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകണമെന്ന കാഴ്ചപ്പാടയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് ദൌത്യം രാജ്യത്ത് അവതരിപ്പിച്ചത്. ഝാർഖണ്ഡിലെ വിദൂര ഗ്രാമങ്ങളിലടക്കം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ദൌത്യത്തിനായി. സംസ്ഥാനത്തെ 91% ഗ്രാമങ്ങളും വെളിയിട വിസർജന വിമുക്തമാക്കാൻ ഇതിലൂടെ സാധിച്ചു. 42 ലക്ഷം ശൌചാലയങ്ങൾ ഝാർഖണ്ഡിലെ ഗ്രാമീണ വീടുകളിൽ ഇതിലൂടെ നിർമ്മിച്ചു നൽകി. ഗോബർധൻ പദ്ധതിയിലൂടെ ഗോത്രവർഗ മേഖലയിലടക്കം ശാക്തീകരണം സൃഷ്ടിക്കാനും സാധിച്ചു. ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്കാണ് സ്വച്ഛ് ഭാരത് ദൌത്യം വഴി തുറന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് തുടക്കമായി. എംബസി ഉദ്യോഗസ്ഥർ സ്വച്ഛതാ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. പരിസര ശുചീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. അടുത്ത മാസം 2 വരെയാണ് ക്യാമ്പയിൻ. ഇതോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ശുചീകരണ പരിപാടികളാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരും ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിക്കരുതെന്ന് പാർട്ടിയിലെ ഇരുവിഭാഗങ്ങൾക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇരുവിഭാഗങ്ങളും നൽകാൻ ഉദ്ദേശിക്കുന്ന പേരുകൾ അംഗീകാരത്തിനായി ഇന്ന് തന്നെ സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. മമതാ ബാനർജി, അരൂപ് റോയ് എന്നിവർ നേതൃത്വം നൽകുന്ന ഇരുവിഭാഗങ്ങളിലെയും നേതാക്കളുടെ വാദം കേട്ട ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടക്കാല ഉത്തരവ്. യുജിസി നെറ്റ് പരീക്ഷയുടെ അന്തിമ ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലെ അന്തിമ ഉത്തരസൂചികയാണ് പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ലക്ഷദ്വീപിലെ ഏക വിമാനത്താവളമായ അഗത്തി വിമാനത്താവളത്തിൽ ഇന്ന് യാത്രി സേവാ അഭിയാൻ ആഘോഷങ്ങൾ നടന്നു. യാത്രക്കാരെ കോൽക്കളി, പരിശക്കളി തുടങ്ങി ലക്ഷദ്വീപിന്റെ പരമ്പരാഗത നാടോടി നൃത്ത ചുവടുകളോടെയാണ് സ്വീകരിച്ചത്. വന്ദേമാതരം ആലാപനവും പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളോടൊപ്പം സെൽഫി എടുക്കാനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിരുന്നു. അടുത്ത മാസം 10 വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ മറ്റന്നാൾ വരെ പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബീഹാർ, ഒഡീഷ, ഉപഹിമാലയൻ പശ്ചിമബംഗാൾ, സിക്കിം, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കൊങ്കൺ, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജപ്പാനിലെ ഐചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ക്വിൻസി ജോവാക്വിയം ഡിസൂസ ടെക്ബോൾ വനിതാ സിംഗിൾസിൽ സെമി ഫൈനലിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരങ്ങളിൽ ജപ്പാന്റെയും കംബോഡിയയുടെയും താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഈ മുന്നേറ്റം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് മത്സരങ്ങൾക്കും ഇന്ന് തുടക്കമാകും. ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെയാണ് ഇന്ത്യൻ വനിതാ ടീം നേരിടുന്നത്. ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് വിസ അനുമതി നൽകി അമേരിക്ക. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖി എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘത്തിനും ജീവനക്കാർക്കുമാണ് വിസ അനുവദിച്ചത്. പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും പ്രതിനിധി സംഘത്തിനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനുള്ള വിസ അമേരിക്ക മുൻപ് നിഷേധിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുനഃസ്ഥാപിച്ച ഉപരോധങ്ങൾ യുഎൻ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. യുഎൻ രക്ഷാസമിതിയിൽ വോട്ടെടുപ്പിനെത്തിയ പ്രമേയമാണ് ഇരു രാജ്യങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് തള്ളിയത്. പ്രമേയത്തെ 11 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ സൊമാലിയയും പാകിസ്ഥാനും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഭൂട്ടാൻ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സന്ദർശനം. ഭൂട്ടാൻ രാജാവിനെയും ഭൂട്ടാൻ പ്രധാനമന്ത്രിയെയും ശ്രീ ജയശങ്കർ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക മുളദിനം. മുളയുടെ പാരിസ്ഥിതികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മൂല്യങ്ങളും പ്രാധാന്യവും ഉയർത്തിക്കാട്ടുന്നതിനായാണ് ദിനാചരണം. ഉൽപ്പന്നങ്ങൾക്ക് വിപണി സാധ്യത ഒരുക്കാൻ കൂടുതൽ നടപടികൾ ആസൂത്രണം ചെയ്ത് ഇന്ത്യയും നേപ്പാളും. ഇന്നലെ സമാപിച്ച ഗവൺമെന്റ് തല ഉപസമിതിയുടെ യോഗത്തിൽ കസ്റ്റംസ്, വിപണി സാധ്യത, ഗുണനിലവാര മാനദണ്ഡങ്ങൾ, ഭക്ഷ്യസുരക്ഷ, അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായുള്ള ധനസമാഹരണം സംബന്ധിച്ച് ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം. ബൾഗേറിയക്കാരുടെ ശരാശരി ആയുസ് 100 വയസ്സിനേക്കാൾ കൂടുതലാണെന്ന് മനസ്സിലാക്കിയ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഇലിമെറ്റ് നിക്കോഫ്. റഷ്യൻ സുവോളജിസ്റ്റ് ആയിരുന്നു. 1908 നൊബേൽ സമ്മാനവും ലഭിച്ചിരുന്നു. തൈരിൽ പ്രത്യേക ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ഈ തൈരാണ് ബൾഗേറിയക്കാരുടെ ആയുസ് കൂടാനുള്ള കാരണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. തൈര് കുടിക്കാൻ തുടങ്ങിയെങ്കിലും 71 വയസ്സിൽ അദ്ദേഹം മരിച്ചു. തൈരിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയ്ക്ക് ലാക്ടോബാസിലസ് ബൾഗേറിക്കസ് എന്ന് അദ്ദേഹം പേരിട്ടു. തൈരിലെന്തോ ഒരു അത്ഭുത ഔഷധമുണ്ട് എന്ന് തന്നെ പിന്നീടുള്ള ഗവേഷകരും ഉറച്ചു വിശ്വസിച്ചു. വൈകാതെ അവർ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ് എന്ന ബാക്ടീരിയയും തൈരിൽ കണ്ടെത്തി. പാലിനെ തൈരാക്കുന്നത് ഈ രണ്ടു ബാക്ടീരിയകളും ചേർന്നാണെന്നും കണ്ടെത്തുകയുണ്ടായി. നിയോലിത്തിക് കാലം മുതലേ തൈരിന്റെ ഉപയോഗമുണ്ടെന്ന് ചരിത്രം പറയുന്നു. അപ്രതീക്ഷിതമായി എന്നുവെച്ചാൽ കരുതിക്കൂട്ടിയല്ലാതെ തൈര് കണ്ടെത്തിയത് ബൾഗേറിയൻ ജനത എന്നു തന്നെയാണ് ചരിത്രപാഠം. എന്നാൽ ഭാരതീയ ആയുർവേദ പാഠങ്ങൾ പരിശോധിക്കുന്ന പക്ഷം തൈരിന് BC 6000 പഴക്കമുണ്ടെന്ന് കാണാം. തൈര് കണ്ടുപിടിച്ചത് ആരാണെന്ന ചോദ്യം പ്രസക്തമല്ല. പാല് തൈരാകാനുള്ള കാരണം ലാക്ടോബാസിലസ് ബൾഗേറിക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലിസ് എന്നീ രണ്ട് ബാക്ടീരിയകളാണെന്ന് മാത്രം മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഈ രണ്ട് ബാക്ടീരിയകളാകട്ടെ പാലുണ്ടായ കാലം മുതലേ ഉണ്ടുതാനും. അവയെ തിരിച്ചറിഞ്ഞ ഇലിമേറ്റ് നിക്കോഫിനും സ്റ്റാമൻ ഗ്രിഗറോവിനും ഹാറ്റ്സ് ഓഫ് കൊടുക്കാം ഓരോ തവണ തൈര് ഉപയോഗിക്കുമ്പോൾ.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം അശ്വതി ബാലചന്ദ്രൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹായ് ഹായ് ഹായ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം, ഞാൻ സലിൻ മാങ്കുഴി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ഗാനങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. എങ്കിൽ പോലും എനിക്ക് തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ തോന്നുന്ന ഒരു പാട്ട് നോട്ടം എന്ന സിനിമയിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി എം ജയചന്ദ്രൻ സംഗീതം പകർന്ന മെല്ലെ എന്ന് തുടങ്ങുന്ന ഗാനം, മെല്ലെ മെല്ലെയാണ് ഈ യാത്ര എന്ന് തുടങ്ങുന്ന ഈ ഗാനമാണ്. വ്യക്തിപരമായി ആ പാട്ടിനോട് എനിക്ക് ഒരു ആഭിമുഖ്യവും ഇഷ്ടവുമുണ്ട്. ആ സിനിമയുടെ കഥയും സംഭാഷണവും എഴുതിയ ആളെന്നുള്ള നിലയിൽ ആ സിനിമയോടും എനിക്ക് വൈകാരികമായ അടുപ്പമുണ്ട്. ആ സിനിമ എഴുതിയ ആള് എന്നത് മാറ്റി നിർത്തിയാൽ പോലും എൻ്റെ ഇഷ്ടഗാനങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഈ ഗാനം തന്നെയാണ്. ആ പാട്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലയിൽ ഇന്നാദ്യം കലിയുഗ് എന്ന ചിത്രത്തിന് വേണ്ടി റബേൽ ഹയാത്ത് സംഗീതം നൽകി, സയ്യിദ് ഖ്വാദ്രി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം റാബത്ത് ഫത്തേ അലി ഖാൻ.

ചിത്രം കൃഷ്, സംഗീതം രാജേഷ് റോഷൻ, രചന ഇബ്രാഹിം ആഷ്ക്, ആലാപനം ശ്രേയ ഘോഷാൽ, സോനു നിഗം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ശങ്കർ ഇഷാൻ ലോയ് സംഗീതം നൽകി, ജാവേദ് അക്തർ രചന നിർവഹിച്ച്, ശങ്കർ മഹാദേവനാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ദിൽ ചാത്താ ഹേ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം താൽ. സംഗീതം AR റഹ്മാൻ. രചന ആനന്ദ് ബക്ഷി. ആലാപനം അനിരുദ്ധ് ശ്രീറാം, സുജാത, സോനു നിഗം.

അൻവർ എന്ന ചിത്രത്തിന് വേണ്ടി മിഥുൻ സംഗീതം നൽകി. സയ്യിദ് ഖ്വാദ്രി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം രൂപ് കുമാർ റാത്തോഡ്.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ശങ്കർ ഇഷാൻ ലോയുടെ സംഗീതത്തിൽ റാഹത്ത് ഫത്തേ അലിഖാനും മഹാലക്ഷ്മി അയ്യരും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഝൂം ബരാബർ ഝൂം.

മസക്കലീലിനി, ഹേ ജവാനി ഹേ ദിവാനി എന്ന ചിത്രത്തിന് വേണ്ടി പ്രീതം ചക്രവർത്തി സംഗീതം നൽകി അമിത് ഭട്ടാചാര്യ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം ബെന്നി ഡയാർ.

0: മസക്കലി അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് അനുലാൽ സായി, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: Ve.
1: കരുണ സായി റേഡിയോ ടൈം ചേഞ്ച്.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ ഹൃദയാകർഷകമായി നമുക്ക് പരസ്പരം സംവദിക്കാനുള്ള ഒരു വേദിയാണ്, സല്ലപിക്കാനുള്ള ഒരു വേദിയാണ്, പാട്ടുകൾ കേൾക്കാനുള്ള, പാട്ടുകൾ ചോദിക്കാനുള്ള, നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരമാണ് പോക്കുവയിൽ. പ്രിയ ശ്രോതാക്കളെ, ആകാംക്ഷയോടുകൂടി എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണിക്ക് പ്രത്യേക പോക്കുവയിലായി നിങ്ങൾ കാത്തിരിക്കുന്നു. ആരാണ് ഒപ്പമുള്ളത് എന്നറിയുവാൻ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി, ഒരുപക്ഷെ അഭിമാനത്തോടുകൂടി, അതിലേറെ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ പ്രത്യേക പോക്കുവയിലിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രോതാവും എല്ലാവരുടെയും സുഹൃത്തും വിശിഷ്യ കരുണാസായി റേഡിയോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ കണ്ണംപള്ളി രവിചേട്ടനാണ്. രവിചേട്ടന്റെ ശബ്ദവും രവിചേട്ടന്റെ പാട്ടുകളും രവിചേട്ടന്റെ കഥാപ്രസംഗത്തോടുള്ള ആവേശവും നമുക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് കണ്ണംപള്ളിയിൽ തട്ടുകട നടത്തുന്ന, അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഹൃദ്യമായ വിഭവങ്ങൾ നമുക്ക് പകർന്നു തരുന്ന, ചായയും സല്ലാപവും പോക്കുവയിൽ പകർന്നു തരുമ്പോൾ ചായയും പലഹാരങ്ങളും പകർന്നു തരുന്ന പ്രിയപ്പെട്ട രവിചേട്ടനാണ് നമ്മളോടൊപ്പമുള്ളത്. രവിചേട്ടാ, ഹൃദ്യമായ സ്വാഗതം.
3: സ്വാഗതം, നന്ദി, നമസ്കാരം.
2: അപ്പൊ ഇപ്പൊ നമുക്കൊരു ശ്രോതാവുണ്ട്, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ, നമുക്ക് പിന്നെ കടയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കാനുണ്ട്, അവിടെ വരുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ച് സംസാരിക്കും. ഇപ്പൊ ഒരു ശ്രോതാവുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
4: ഹലോ
5: ഹലോ ഹലോ, ശശികല.
2: ശശികല, ശബ്ദം റേഡിയോയുടെ ശബ്ദമാണ്. ആകെ ശശികലയ്ക്കും സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കും സംസാരിക്കാൻ പറ്റുന്നില്ല, രവിചേട്ടനും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ റേഡിയോയുടെ ശബ്ദം കുറച്ചു വെച്ച് സംസാരിക്കണം കുറച്ചോ. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രവിചേട്ടനാണ് കേട്ടോ, സംസാരിക്കാം കേട്ടോ.
3: ഹലോ
5: ഹലോ, നമസ്കാരം.
3: ആ നമസ്കാരം ഉണ്ട്. എവിടെ, ഉറിയക്കോട്ട് ശശികലയാണോ?
5: അല്ല, ഞാൻ പരിസ്ഥിതി ശശികലയാണ്.
3: ആ ആ, മനസ്സിലായി മനസ്സിലായി. പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ട് വിശേഷം?
5: ഇവിടെ ഭയങ്കര ചൂടും.
3: ആ അതിപ്പോ എല്ലടോ അങ്ങനെ തന്നെ,
2: നമുക്ക് ചൂടൊന്നുമില്ല.
3: കരുണാസായി റേഡിയോ കേൾക്കാറുണ്ടോ?
5: ഓ, സ്ഥിരമായിട്ട് കേൾക്കും. ഞാൻ പോക്കുവയിൽ സ്ഥിരം ശ്രോതാവാണ്. കേരള മേഡത്തിനെ വിളിക്കും, 10-15 പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്.
3: അതെ.
5: പിന്നെ സാറിന്റെ പരിപാടിയിൽ ഞാൻ ശീതളത്തിൽ നേരത്തെ വിളിച്ചിട്ടുണ്ട്.
3: ആ,
5: 2 തവണ വിളിച്ചിട്ടുണ്ട്. ഞാൻ പുസ്തകം വായിക്കുന്ന ലൈബ്രറിയിലെ ഒരു സ്ഥിരം വായനക്കാരിയാണ്.
2: നമ്മൾ അതുമാത്രം സംസാരിച്ചു അല്ലേ?
5: ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചു, ഇപ്പൊ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: അതുപോലെ കരുണാസായി റേഡിയോയിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് രവിചേട്ടൻ.
3: എന്നെ കേട്ടിട്ടുണ്ടോ, കണ്ണംപള്ളി രവി എന്ന്? അതെ. പിന്നെ വേറെ എന്താണ് വിശേഷം?
5: വേറെ ഞാൻ പുസ്തകം വായന, റേഡിയോ ഞാൻ പതിവായിട്ട് കേൾക്കും. പിന്നെ സാറിന്റെ പരിപാടിയിൽ ഇപ്പം കിട്ടണില്ല, വിളിച്ചിട്ട് കുറച്ച് ദിവസം കൊണ്ട് കിട്ടണ്ട്. ഇപ്പൊ എന്തായാലും കിട്ടിയാൽ വലിയ സന്തോഷമുണ്ട്.
3: ഞങ്ങൾക്കും സന്തോഷമുണ്ട്.
5: ഓ, സന്തോഷമുണ്ട്. പിന്നെ ലഭിച്ചേട്ടൻ, ഞങ്ങൾ എനിക്ക് അത്ര അർഹത ചായ കച്ചവടമൊക്കെ നടത്തും എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, റേഡിയോയിൽ പറയണല്ലേ, അതൊന്നും പറഞ്ഞില്ല.
2: രവിചേട്ടനെ സ്വയം പരിചയപ്പെടുത്താം.
3: നമ്മള് റേഡിയോ ദിനത്തിന്റെ അന്ന് വന്നിരുന്ന ഇവിടെ.
5: ഓ, ഞാൻ വന്നില്ല.
3: ഞാനുണ്ടായിരുന്നു.
2: അതിനിടെ കൂടെ രഹസ്യമായ ഒരു കാര്യം കൂടെ പറയട്ടെ, റേഡിയോയുടെ ശബ്ദം കുറച്ചുകൂടെ കുറച്ചാൽ സ്നേഹവും സന്തോഷവുമായിരുന്നു. ആ, ഇനി രവിചേട്ടൻ പറയാം.
3: പാട്ടൊക്കെ പാടാ അറിയാമോ?
5: പാട്ട് പാടൂല.
3: ആ,
5: പാട്ട് കേൾക്കും, പാടൂല.
3: അതെ. അപ്പൊ ഇന്ന് ഏതാ പാട്ടാണ് ചോദിച്ചിരിക്കണേ? ഇന്ന് ഏത് പാട്ടാണ് ചോദിച്ചിരിക്കണേ?
5: ഞാൻ പറഞ്ഞ പാട്ട് മറന്നുപോയി, വേറൊരു പാട്ടാണ് ചോദിച്ചത്. പെട്ടെന്ന് കിട്ടിയ സന്തോഷത്തിൽ പാട്ട് മറന്നുപോയി, വേറൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
2: ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന പാട്ടാണ് വേണ്ടത് അല്ലേ?
5: ഓ, വേണ്ടത്.
2: രണ്ടുപേര് പാടി നോക്കണോ?
3: പാടുന്നുണ്ടോ?
2: അല്ലെങ്കിൽ എന്നെ കൊണ്ട് പാടിപ്പിക്കല്ലേ. രവിചേട്ടനാണ് ഗായകനാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്.
3: അല്ല ഈ പാട്ട് എനിക്ക് അത്ര
2: അല്ല അങ്ങനെ വേണ്ട അല്ലേ. രവിചേട്ടാ ഏതെങ്കിലും പാട്ട് രണ്ടുപേരും അങ്ങ് പാടി നമുക്ക്.
3: എനിക്ക് എനിക്ക് ഞാന് കൂടുതലും ഈ ഹാസ്യങ്ങളോടൊക്കെയാണ് കൂടുതലും പോണത്. സിനിമാ പാട്ടും ചെറുതൊക്കെ പാട്ടും. എന്നാലും തുടക്കത്തിലൊരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപ്രസംഗനായകൻ. നിന്നാൽമാനായകൻ എന്നൊരാവിൽ വന്നിടും വന്നാൽ ഞാൻ എന്തു ചെയ്യും. പോരെ,
2: പഴയ പ്രശസ്തമായ പാട്ടാണ്.
3: ഞാൻ കണ്ണംപള്ളിയിലാണ്. കണ്ണംപള്ളിയില് കടയുണ്ട്. വെള്ളനാട്ടും ഒരു ക്യാൻറ്റീൻ നടത്തുന്ന അത് എന്റെ വൈഫാണ്. മക്കള് രണ്ടുപേരാണ്. രണ്ടുപേരാണ് ഒരു പെണ്ണും അതേപോലെ ഒരു മരുമോനും ഒരു മരുമോളും നാല് കൊച്ചുമക്കളുണ്ട്. ഒരാള് സ്കൂളിൽ പഠിക്കണ്, മറ്റുള്ളവരൊക്കെ നഴ്സറിയിലാണ്.
2: ശശികലയുടെ വിശേഷങ്ങളും പറയാം അല്ലേ.
5: എനിക്ക് രണ്ട് മക്കളാണ്. എനിക്ക് രണ്ട് മക്കൾ ആ മക്കളാണ്. രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് രണ്ടു മക്കളും രണ്ട് കൊച്ചുമക്കളുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് അവരൊക്കെ താമസിക്കുന്നത്. നമ്മളും രണ്ടുപേരും അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. ചേട്ടനും ഞാനും അമ്മയും മാത്രമേ ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഉള്ളൂ. മക്കളൊക്കെ പ്രത്യേകം
3: താമസിക്കുന്നു. താമസം
5: അടുത്തല്ല. മക്കളൊക്കെ 1.5 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. ഞങ്ങളിപ്പം ചേട്ടനും ഞാനും എന്റെ അമ്മയും ഉണ്ട്.
3: അതെ.
2: പരുത്തിപ്പള്ളി ലൈബ്രറിയിൽ നിന്നാണ് പുസ്തകങ്ങളൊക്കെ എടുക്കുന്നത്.
5: പരുത്തിക്കുഴിയിലാണ് ഞാൻ പുസ്തകങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ട്. അങ്ങ് കുറച്ച് അങ്ങ് 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ലൈബ്രറി ഉണ്ട്. പിന്നെ ഇവിടെ പരുത്തിക്കുഴിയിൽ ഒരു ലൈബ്രറി ഉണ്ട്. ഞാൻ സ്ഥിരം പുസ്തക വായന കാര്യം ലളിത ലൈബ്രറി പുസ്തകത്തിനെ കൊണ്ടുവന്ന് വായിച്ച ശേഷം ഒരുപാട് ശ്രോതാക്കൾക്ക് വായിക്കാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. ലളിതയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി
2: രേഖപ്പെടുത്തുന്നു. വലിയ കൗതുകളുണ്ട്. ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെയാന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്.
5: പുസ്തകങ്ങള് പെരുമാൻ മുരുകന്റെ അർത്ഥനാഴ്ച ആ പുസ്തകം വായിച്ചു. പിന്നെ പേളസ്വത്തിന്റെ നല്ല ഭൂമി എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്. പിന്നെ കേരനീരര മോഹമഞ്ഞ പുസ്തകം വായിച്ചു. പിന്നെ മാനസീത മാലതീര മാനസി എന്ന പുസ്തകം വായിച്ചു.
2: എല്ലാ അടിപൊളി പുസ്തകങ്ങളാണല്ലോ.
5: അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: പേളസ് ബക്കിന്റെ നല്ല ഭൂമി എന്നൊക്കെ പറഞ്ഞ പുസ്തകം എത്ര കാലം കഴിഞ്ഞാലും പഴയതാവൂല.
5: അത് കർഷകന്റെ ഒരു കർഷകന്റെ കഥയാണ്. നല്ലൊരു കഥയാണ് അത്. പറഞ്ഞില്ല പറ്റിയ ഒരു നല്ല കഥയാണ്. ഒരു കർഷകന്റെ കഥയാണ് അവസാനം. ആ കഥ ആദ്യത്തത് നമ്മള് കൃഷി ചെയ്യണ വയലിൽ കൃഷി ചെയ്യണ ഒരു കഥയാണ്. അവര് കൃഷി ചെയ്യുന്നതിനെ പറ്റിയാണ് അതിന് ചർച്ച ചെയ്തിരിക്കുന്നത്. കൃഷി ചെയ്ത് ചെയ്ത് അവര് അവസാനം വേനലായി വെള്ളമെല്ലാം വറ്റിയ കാലത്ത് അവര് ചൈനയിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്ന് വിഷയമായിട്ട് പറയണെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട്. എല്ലാ പുസ്തകങ്ങളിലും ഈ രണ്ടു പേരും ഇങ്ങനെ എല്ലാം ഓരോരോ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്.
2: വായിക്കണം കേട്ടോ. ലളിതയുടെ റെക്കോർഡ് തകർക്കണം നമുക്ക്.
3: എന്നാ നമുക്ക് പാട്ട് കേക്കാം.
5: നമസ്കാരം.
2: നമസ്കാരം. നന്ദി.
3: നമസ്കാരം.
5: കരുണാസായിലുള്ള എല്ലാവർക്കും സാറിനും രേഖ മാഡത്തിനും അവിടെ എല്ലാ സ്റ്റാഫുകൾക്കും.
2: അപ്പൊ വിളിച്ചതിൽ വലിയ സന്തോഷം.
3: വളരെ സന്തോഷം.
2: നമുക്ക് പാട്ട് കേൾപ്പിക്കാം അല്ലേ.
3: അതെ.
5: ശരി ശരി ശരി.

0: കണ്ണമ്പള്ളിയിൽ നിന്നും രവിചേട്ടനാണ്, പ്രിയ സുഹൃത്താണ്. അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിക്കുന്നു, പാട്ടുകൾ ആസ്വദിക്കുന്നു, കേൾക്കുന്നു, പാട്ട് പാടുന്നു. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ നിർമ്മല. വളരെ നന്ദിയുണ്ട് നമ്മളെ ശ്രോതാക്കളെ കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു പരിപാടി നടത്തണേന്.
0: പിന്നെ ആരറിഞ്ഞു നാളെ ഇവിടെ നിർമ്മല ചേച്ചി വന്നിരിക്കുമെന്ന്? ആര് കണ്ടു?
1: അതെ, അതൊന്നും പ്രതീക്ഷയില്ല.
0: അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കണം. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള രവിചേട്ടനാണ് സംസാരിക്കാൻ, കേട്ടോ.
1: ഹലോ രവിചേട്ടാ, നമസ്കാരം.
2: നമസ്കാരം ഉണ്ട്. ഈ സാറ് പറഞ്ഞതിലൊരു മാറ്റവുമില്ല, കാരണം ഇന്ന് ഞാൻ നാളെ നിങ്ങളെ പോലുള്ളവരാണ്.
1: പിന്നെ ചേട്ടൻ ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് വിളിച്ചത്. ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു.
2: ഞാൻ കേൾക്കുന്നു, കഴിഞ്ഞ ആഴ്ച രണ്ടു പ്രാവശ്യം വിളിച്ചിരുന്നു.
1: അതെ അതെ അതെ, ചേട്ടന്റെ സൗണ്ട് കേട്ടപ്പോഴാണ് ഞാൻ എനിക്കിന്ന് വിളിക്കണമെന്ന് പറഞ്ഞു, വിളിക്കണില്ല എന്ന് പറഞ്ഞിരുന്നതായിരുന്നു.
2: പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം?
1: ഇവിടെ വിശേഷമൊന്നുമില്ല, ചെറിയൊരു വീഴ്ച വീണ്. അങ്ങനെ ഒരാഴ്ച കൊണ്ടേ ഞാൻ റെസ്റ്റ്, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റണത്.
2: റെസ്റ്റുള്ള സമയത്തെങ്കിലും വിളിക്കണമല്ലോ.
1: അതെ അതെ അതെ.
2: പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളു
2: ചേട്ടാ.
1: കൊച്ചുമക്കളൊക്കെ വരും, ഞായറാഴ്ച ശനിയാഴ്ച വരുന്നുണ്ട് ഇവിടെ ഒരു പാലാഴ്ച അനിയത്തി. സ്കൂളൊക്കെ അടച്ചിരിക്കേ.
2: പിന്നെ ഒരു പാട്ട് പാടിക്കൂടി എന്ന്?
1: ഇല്ല, ഇന്ന് പാടാൻ ചേട്ടനൊന്ന് പാടിക്കോ.
2: എന്താ വേണ്ടി? ഓ പാടാം. ഞാന് ഒരു വീടിരായപ്പിന്റെ ഒരു കോമഡി പാട്ട് പാടും.
1: ഓക്കെ ഓക്കെ, അത് മതി, കോമഡി മതി, നമ്മളെ ശങ്കരം ചേട്ടനെ പോലെ.
2: അതെ, അത് പിന്നോട്ട് പാടാം. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം? ഞാന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കോമഡിയിൽ വീടിരായപ്പന്റെ ഒരുപാട് പേര് വിളിച്ച് കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് ചെറിയ രണ്ടു മൂന്ന് വരിയൊക്കെ ഞാൻ പാടും.
1: അത്
2: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞ ഈ ഒരു എലിയുടെയും പൂച്ചയുടെയും ഒക്കെ കഥയാണ്. അതില് ഓരോന്നായിട്ട് പറയാം. ഞാന് മുമ്പും ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതില് പറഞ്ഞിട്ടുള്ളത് എ കെ റോഡ്, എം എൽ റോഡ്, എം സി റോഡും പിന്നെ ടി ബി റോഡും പാലസ് റോഡും കാണാം. പിന്നെ കോട്ടയം ടൗണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം ടൗണിൽ നിന്നും മൂന്നു മൈൽ കഴിഞ്ഞാൽ നാട്ടകം കുന്നിൻപുറം കാണാം. അവരുടെ കുടുംബ ജീവിതം നയിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരു കണ്ടം പോ ചേർന്നത്. കറുത്ത കണ്ണൻ, ഉണ്ടക്കണ്ണൻ, കൊമ്പം മീശക്കാരനവൻ, അഴിച്ചുവിട്ടോരമ്പുകൾ പോലെ അലറിപ്പാഞ്ഞു ഭവനത്തിൽ. ബാക്കി പിന്നീട് പാടാം. ഇഷ്ടപ്പെട്ടോ?
1: പിന്നെ നല്ല പാട്ടല്ലേ.
0: ഒരുപാട് പേർക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്ന ഒരു പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്നതാ പാട്ട്.
2: 45 വർഷത്തിന് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് റേഡിയോയിലും കാസറ്റിലും മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടന്ന പാട്ടുകളാണ്.
1: അവതരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായില്ല.
2: അതെ അതെ. അപ്പം ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: എനിക്കിന്ന് ഉത്തര നക്ഷത്രം എന്ന ചിത്രത്തിലെ ചിത്രപാടി അനുഭൂതി പൂക്കുന്ന മിഴികളിൽ നോക്കി ഞാൻ ആ പാട്ട്.
0: എങ്ങനെ കണ്ടെത്തിക്കൊണ്ട് വരുന്ന ഇത്തരം പാട്ടുകളൊക്കെ? റിസർച്ച് വല്ലതും നടത്തുന്നുണ്ടോ?
1: ഇതല്ലേ സാറേ നമ്മളെ ജീവിതം, ഇതല്ലേ അമ്മ. സമയം പോണ്ടേ, വീട്ടിലിരുന്നാലേ.
0: നമ്മളൊക്കെ ഇങ്ങനെ പാട്ട് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഫേമസ് എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടുകളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ അപൂർവമായ എന്നാൽ അതിമനോഹരമായ പാട്ടുകളാണ്.
1: അതെ, എനിക്ക് അങ്ങനെയുള്ള പാട്ടുകളാണ്. മറ്റേ എപ്പോഴും കേട്ടോണ്ടിരിക്കേ.
2: അതെ, ഞാന് മുമ്പ് നമ്മളെ ആദ്യത്തെ റേഡിയോ ദിനത്തിന്റെ ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പരിചയപ്പെട്ടിട്ടില്ല.
1: ഞാൻ ചേട്ടനോട് സംസാരിച്ചായിരുന്നു അന്ന്, ഒരുപാട് പേരുള്ളതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരിക്കൽ കൂടെ കാണണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരാൻ വേണ്ടി ഇരിക്കുന്നു, ബസ്സിലായിരുന്നു, കൊച്ചുമോളും
2: ഉണ്ടായിരുന്നു.
1: പാടണം.
2: ഞാൻ വന്നിരുന്നു ഇവിടെ.
1: ചേട്ടന് വരാൻ അടുത്തല്ലേ?
2: അടുത്ത് തന്നെ.
1: നമുക്ക് രണ്ട് ബസ് കയറി വരണ്ടേ.
2: അതെ.

0: ഇനി അടുത്ത പണിമുടക്ക് നോക്കി വേണം അടുത്ത മീറ്റിംഗ് വെക്കാൻ.
1: അത് നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തത് തന്നെ അതമ്മക്ക് മനസ്സിലായി. ഇത്ര ജനങ്ങൾ അവിടെ വരുമല്ലോ എന്നുള്ള ഓർത്തി തന്നെ
0: നേരത്തെ സിനിമ പറയുമ്പോ മനസ്സിലാക്കി കളഞ്ഞല്ലേ.
1: മനസ്സിലാക്കി കളയാതിരിക്കാൻ പറ്റൂലല്ലോ.
2: ശരി എന്നാ പിന്നെ പാട്ട് കേക്കാം.
0: വളരെ മനോഹരമായ പാട്ട് തെരഞ്ഞെടുത്തതിലുള്ള ഒരു നന്ദിയാണ് അങ്ങോട്ട് പറയേണ്ടത്.
2: വിളിച്ചതിൽ നന്ദി. നമസ്കാരം.
1: നമസ്കാരം. ചേട്ടനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
2: അതെ, ശരി, തിരിച്ചും അതേപോലെ.
1: ഓക്കെ.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: ശരി സാറേ.
2: ശരി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ചില പോക്കുവയിൽ നേരങ്ങൾ അങ്ങനെയാണ്. ഒരു ചെറിയ കാറ്റുപോലെ വന്ന് ഓർമ്മകളുടെ കടലിൽ വലിയ തിരമാലകൾ തീർക്കും. ഇന്ന് അങ്ങനെ ഒരു പോക്കുവയിൽ നിമിഷമാണ്. ഏവർക്കും പ്രിയപ്പെട്ട കരുണാസായി റേഡിയോയ്ക്ക് അത്രയേറെ പ്രിയപ്പെട്ട അതിഥി എന്ന് പറയാൻ പോലും പറ്റാത്ത സൗഹൃദമാണ് ഇന്ന് പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത്. കണ്ണംപള്ളി രവിചേട്ടനാണ്. പറഞ്ഞില്ലേ, ഒരു ചെറിയ കാറ്റുപോലെ ഓർമ്മകളുടെ കടലിൽ വലിയ തിരമാലകൾ തീർക്കുമെന്ന്. വളരെ സാവധാനം വരുന്നു, നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ കീഴടക്കുന്നു. രവിചേട്ടനെ കരുണാസായി റേഡിയോ ശ്രോതാക്കൾക്ക് നല്ല പരിചയമാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, ലേശം റേഡിയോയുടെ ശബ്ദം കുറച്ചു വെച്ചിട്ട് ഇന്ന് നമ്മുടെ അതിഥിയായ രവിചേട്ടനോടുകൂടി സംസാരിക്കാം.
3: രവീന്ദ്രനെ നമസ്കാരം.
4: നമസ്കാരമുണ്ട്, നമസ്കാരമുണ്ട്.
3: നമസ്കാരം. ആദ്യമേ ചോദിച്ചു ഉറിയാക്കോട് ശശികലയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെയാണോ ഉദ്ദേശിച്ചത്.
4: അതെ അതെ, അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്.
3: നമസ്കാരാണ്, നമസ്കാരം. അന്ന് ഇതിൽ ഒരു ശ്രോതാവ് തന്നെ നേരത്തെ നിർമ്മല പറഞ്ഞതുപോലെ നമ്മളെ ഒരു ശ്രോതാവ് തന്നെ ഇതിൽ ഒരു മുഖ്യ അതിഥിയായിട്ട് വന്നതാണ്. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം.
4: അത് അത് മാത്രമല്ല, സാറ് പറഞ്ഞതുപോലെ നാളെ നിങ്ങളായിക്കൂടാന്നില്ല.
3: ആ എന്നാൽ സന്തോഷം. എന്നാലും രവീന്ദ്രൻ ആദ്യം വന്നപ്പോ ഭയങ്കര സന്തോഷം.
4: പിന്നെ എന്തുണ്ട് വിശേഷം?
3: വേറെ വിശേഷം, എനിക്കൊരു വൈയായിക ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഇതിൽ എനിക്ക് വിളിച്ചാനുള്ളൊരു അവസരം കിട്ടണത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മെർലിനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ മറ്റേ എന്തോന്നും മറ്റേ കീലിപ്പാട്ടയിലൊക്കെ വെച്ചിട്ട് ദോശ ചുണ്ടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഫേസ്ബുക്കിലെല്ലാം കാണാറുണ്ട്.
4: അതെ, ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഗ്യാസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായി.
3: ബുദ്ധിമുട്ട്
4: ജീവിക്കണ്ടേ,
3: ജീവിക്കണം, ജീവിക്കണം. ഞാൻ എല്ലാം അടുപ്പ് തന്നെയാണ് വേവിക്കുന്നത്. ഈ ഗ്യാസ് ഉണ്ട്, എന്റെ ഒരു കുറ്റി നിറഞ്ഞിരിപ്പുണ്ട്, എങ്കിലും ഞാൻ എല്ലാം വിറക് വെച്ചാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് വിറവിൽ വേവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഗ്യാസിന്റെ ക്ഷാമമൊന്നും എനിക്ക് ലെവലേ ചെയ്യാത്തൂല. പിന്നെ അത്യാവശ്യം ചായ ഇടാനോ തേയിലിടാനോ ഒക്കെ ഗ്യാസ് ഉപയോഗിക്കുന്നു മാത്രം, അത്രയും ധൃതി ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ എന്തൊക്കെ വിശേഷം?
4: വിശേഷം നല്ല വിശേഷം. പിന്നെ ഒരു പാട്ട് പാടിക്കൂടെ?
3: ആ എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞുകൂടാ, ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ പാട്ട് പാടിയാൽ നിങ്ങളെ കവർന്ന് പോയിച്ചു പോവും. അന്നം തന്നെ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കോ? സാറുണ്ടല്ലോ അടുത്ത്.
4: ഞാൻ ഒരു സാംബശിവത്തിന്റെ ഒരു ഒരു കഥാപ്രസംഗത്തിൽ ഒരു പാട്ട് പാടിത്തരാം.
3: ശരി ശരി.

0: പോരെ,
1: അടിപൊളി അടിപൊളി, ഭയങ്കര സന്തോഷം. നല്ല പാട്ടല്ലേ തിരഞ്ഞെടുത്തിക്കണേ. ഈ സമയത്ത് ഇനി കടയിലാരാണ്? കട അടച്ചിട്ടേക്കാണ്?
0: ഇല്ല, ഇന്ന് അവിടെ കടയിൽ ഇതുപോലും ഈ നല്ലൊരു ദിവസമായുണ്ട്. കാലത്ത് കുറച്ചു നേരം ചായ ഒഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം കടയിൽ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു നല്ല ദിവസമായിരുന്നു.
1: നല്ലൊരു ദിവസമായിരുന്നു.
0: അതെ,
1: നല്ല നല്ലതല്ലേ. അപ്പോഴേ അവിടുത്തെ പലകാരൊക്കെ വന്ന് തിന്നിട്ടുണ്ട്. ഇനിയും ദീർഘനാളാണ് എന്റെ കട നല്ല ഇതിനേക്കാൾ നല്ല മെച്ചമേറി മുന്നോട്ട് പോട്ടെ. ഇനി അവിടെ വന്ന് എല്ലാം കഴിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന്
0: ഉണ്ടാവട്ടെ. ഒരു തവണ ചേട്ടനും നിങ്ങൾ രണ്ടുപേരുമായിട്ട് വന്ന്
1: വന്ന്
0: ഇനിയും വരണം.
1: ഇനിയും വരും, അതിലേ പോവുമെങ്കിൽ വന്നിട്ടേ പോവുള്ളൂ.
0: അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്?
1: ഞാൻ വെള്ളനാട് നാരായണ സാറിന്റെ ഒരു നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ, ആ പാട്ടാണ് ചോദിച്ചത്.
0: നിന്നെ പുണരാൻ നീട്ടിയ കൈകൾ വേദനയോ വേദനയോ.
1: നല്ല ഇഷ്ടമുള്ള പാട്ടാണ്.
2: നമുക്ക് ആ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാം, പറയൂ ശശിയല്ലേ പറയാം.
1: സാറിനും കരുണ സായിലുള്ള എല്ലാവർക്കും, രവീന്ദ്രന് എല്ലാവർക്കും എന്റെ ഈസ്റ്റർ വിഷു
0: ആശംസകൾ.
1: എല്ലാം അടുത്ത് പോയല്ലോ, ഇനി ചിലപ്പോ വിളിച്ചപ്പോ കിട്ടിയില്ലെങ്കിലോ. വ്യാഴാഴ്ച ഇന്ന് ബുധനാഴ്ച ആയില്ലേ, അതുകൊണ്ട് അഡ്വാൻസ് വിഷു ആശംസകൾ
2: സ്വീകരിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ശശിയല്ല പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗ്യാസ് സിലിണ്ടർ നിറഞ്ഞിരിക്കുന്നു, എന്നാലും ഞാൻ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഗ്യാസ് ഉപയോഗിക്കാറുള്ളൂ. അത് കരുണാസായി റേഡിയോയിൽ കൂടെ വലിയൊരു സന്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ സമയത്തും ആരെങ്കിലും ആവശ്യമില്ലാതെ ഗ്യാസ് ഉപയോഗിക്കുന്നു എങ്കിൽ അതൊരു വലിയ സാമൂഹിക ദ്രോഹമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ നമുക്ക് അല്ലാതെ ആവിയിൽ വേവിച്ചെടുക്കാൻ കഴിയുന്ന വേറെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഗ്യാസ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ട്. എല്ലാം ഗ്യാസിലേ ചെയ്യൂ എന്ന് ആരെങ്കിലും വാശി പിടിച്ചാൽ അതൊരു സാമൂഹിക ദ്രോഹമാണെന്ന് പറയാതിരിക്കാൻ. അതെ, അപ്പൊ വളരെ നന്നായിട്ടാണ് ശശിയല അത് പറഞ്ഞത് എന്നുള്ളതാണ്. വളരെ വളരെ നല്ല കാര്യമാണ്. പിന്നെ രണ്ടാമത് വെള്ളനാട് നാരായണൻ സാറിന്റെ ഈ പാട്ട് ചോദിക്കുന്നു, അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറയുന്നു. രവിചേട്ടനോട് നന്ദിയും നമസ്കാരവും സ്നേഹവും ഒക്കെ അറിയിക്കാം.
1: എല്ലാ നമസ്കാരം, നല്ല നമസ്കാരം.
0: അതെ, നമസ്കാരം, നമസ്കാരം.
1: അന്നെ ഇനിയും വരണം, ഇനി അങ്ങനെ വിളിക്കണം.
2: പിന്നെ തീർച്ചയായിട്ടും.
0: അപ്പോ ശരി, എന്നാ പാട്ട് കേൾക്കാം.
2: ശരി
1: ശരി ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ചെമ്പരത്തി പൂ പോലെ ചുവന്നു തൊടുത്ത സായം സന്ധ്യയിലേക്ക് ഈ പോക്കുവയിൽ മെല്ലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയാത്മകമായി സൗഹൃദാത്മകമായി നമുക്കിങ്ങനെ സംവദിക്കാനും പാട്ട് കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ സന്തോഷം മറ്റെന്താണുള്ളത്? ഇന്ന് നമ്മുടെ അതിഥിയായി നമ്മുടെ പോക്കുവയിലൊപ്പമുള്ളത് കണ്ണമ്പള്ളിയിൽ നിന്നും രവിചേട്ടനാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രവിചേട്ടനുമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: കേൾക്കാം. അന്ന് നമ്മളോടൊപ്പം ഉള്ളത് രവിചേട്ടനാണ്, സംസാരിച്ചോളൂ.
1: ആ രവിചേട്ടനെ എനിക്കറിയാം, ഞാൻ മുതലേ കേട്ടിട്ടുണ്ട് വിളിക്കണേ.
0: രവിചേട്ട നമസ്കാരം ഒന്നെങ്കിലും പറയൂ.
1: രവിചേട്ടന് ഒരു മൂന്ന് പ്രാവശ്യം നമസ്കാരം.
2: ആ നമസ്കാരമുണ്ട്, നമസ്കാരമുണ്ട്. എന്താ ചെയ്യണേ?
1: ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ എല്ലാ പരിപാടിയും കേൾക്കുന്നുണ്ട്.
2: ആ ഇപ്പൊ എന്ത് ചെയ്യണേ?
1: ഇപ്പോഴേ ഞാനങ്ങനെ ഒരു ചെറിയ പണിയായിട്ടൊക്കെ നിൽക്കുന്നു.
2: എന്തോന്ന്?
1: അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പണിക്ക് പോവും. അങ്ങനെ ഒരു ചെറിയൊരു പണിയാ. പിന്നെ കർണാസാഹിയുടെ സ്ഥിരം ശ്രോതാവാണ്. പിന്നെ സമയം കിട്ടുമ്പോൾ കേൾക്കും. പിന്നെ രാത്രി 9 മണി തൊട്ട് 11 മണി വരെ നമ്മളെ ഊണ് തന്നെ. നമ്മൾ പിന്നെ 9 മണി തൊട്ട് 11 മണി വരെയും ഈ പരിപാടി കേട്ടേ നമ്മൾ ഉറങ്ങുള്ളൂ. സാറിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ സാറിന്റെ ഫുൾ പവർ അറിയണമെന്ന് പറഞ്ഞാൽ രാത്രി 10 മണി ശേഷമല്ലോ. ഇനി ഇരിക്കണ സാറൊന്നുമല്ല, അല്ലേ ഇരിക്കണത്. എല്ലാത്തിനെ അലക്കി തളിച്ച് നല്ലതും അഴുക്കേട്ടൊക്കെ അലക്കി തളിച്ച് അങ്ങ് വെക്കില്ല. അതാണ് സാറിന്റെ സ്വഭാവം, നമുക്കറിയാം. സംസാരിക്കണം, എന്ത് പാവം പോലെയാണ്
0: സംസാരിക്കണം.
1: രാത്രി 10 മണിക്കുള്ള കൊളുത്ത് കൊളുത്താ കേക്കണേ. അയ്യോ, എല്ലാത്തിന്റെ കരളിലും കൊള്ളും. നല്ലതും ചെയ്തേട്ടൊക്കെ എല്ലാം കൂടെ കലക്കി തലച്ച് ഓരോ ദിവസം ഓരോരോ പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ പുതുതായിട്ട് ഇറക്കി
0: അങ്ങനെയൊക്കെ വേണ്ടേ?
1: വേണം വേണം, പിന്നെ എല്ലാം വേണം നമുക്ക്. അയ്യ, പണ്ടുള്ള ആളുകൾ പറയുമ്പോൾ എല്ലാവർക്കും സുഖം കൊടുത്താൽ ദുഃഖമാക്കി കൊടുക്കും.

0: അതെ അതെ അതെ
1: അപ്പൊ ദുഃഖവും മനുഷ്യൻ തന്നെ അനുഭവിക്കുന്നു, ദുഃഖവും മനുഷ്യൻ തന്നെ അനുഭവിക്കുന്നു.
2: അതെ.
1: അപ്പൊ ചേട്ടന്റെ ചോദിച്ചേട്ടന് സുഖം തന്നെയല്ലേ?
2: സുഖമാണ് സുഖമാണ്.
1: പിന്നെ ഇപ്പം വ്യാസിന്റെ ഇതായതുകൊണ്ട് കരായക്കളയൊന്നുമില്ല അല്ലേ?
2: ഇല്ല ഉണ്ട്. ഞാൻ അവിടെ ഒരു റമ്മ് വെട്ടി പൊളിച്ച് അതിലൊരു അടുപ്പുണ്ടാക്കി കുറച്ച് വിറവൊക്കെ വെച്ച് കാലത്തെ ഒരു 12 മണിവരെ എന്റെ ഇത് ഫുഡായിട്ടുള്ളു. ബാക്കി ഫുഡ് തന്നെ, ബാക്കി പിന്നെ ചായയും ഇടയുമാണ്.
1: അത് അത് കഴിഞ്ഞ ആഴ്ച ഇപ്പോഴും മാഡത്തിന്റെ അടുത്ത് മാഡം പറയണ കേട്ടല്ലോ, ഇതെല്ലാം ഫേസ്ബുക്കിലൊക്കെ
2: ഉണ്ടായിരുന്നു.
1: പറഞ്ഞു
2: അവിടെ ചായ കുടിക്കാൻ പറഞ്ഞവരെടുത്ത് കുറെ പേര് വന്ന് വീഡിയോ എടുത്ത് ഇട്ടതാണ്.
1: ആ ഫേസ്ബുക്കിലുണ്ടെന്ന് മാഡം പറയണ കേട്ടത് ഗോപോയില് കൂടെ.
2: അതെ,
1: അത് ഞാൻ കേട്ടു.
2: പിന്നെ ഒരു പാട്ട് പാടാമോ ചേട്ടൻ?
1: പാട്ടാ? ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാ ഇനിയിപ്പോ അവിടെ വല്ല കന്നാലികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
2: നമ്മളുടെ പാട്ട് നമുക്ക് അല്ലേ പാടാൻ പറ്റുള്ളൂ.
1: അത് തന്നെ നമുക്ക് അങ്ങനെയുള്ള തൊണ്ടയില്ല
0: പാടാൻ വേണ്ടി. തൊണ്ട തന്നില്ല,
1: ദൈവം തന്നപ്പോ തൊണ്ടയും കൂടെ തന്നിരുന്നെങ്കിൽ നല്ലൊരു ഗായനെങ്കിലും ആവാം.
2: എന്നാ ഞാൻ ഒരു ചെറിയ പാട്ട് അങ്ങോട്ട് പാടിത്തട്ടാ.
1: പാടിത്തന്നാ വളരെ ഉപകാരം എല്ലാവരും.
2: ശരി, ഒരു തമിഴ് പാട്ടാണ്.
1: ആ തമിഴ് പാട്ട്.

0: பாராட்டு. பெரு
1: உள்ள அடிப்படை பாட்டு
2: ഏത് പാട്ടാ വേണ്ടേ?
1: ചിന്നത്തമ്പിലടച്ച് കൂവച്ചൊല്ലുകിട ഉലകം, മൈലപ്പിടിച്ച് കല ഓടച്ച് അടച്ചൊല്ലുകട ഉലകം എന്ന് പറഞ്ഞിട്ട് പാട്ടാ.
0: ഇതാണോ പാടാ അറിഞ്ഞോട്ടാന്ന് പറഞ്ഞത്? പാട്ടെന്ന് പറയണ ഇത് തന്നെ.
2: ഓ, വരിയെല്ലാം കാണാതെ ഇങ്ങനെ പറഞ്ഞ ഇത് തന്നെയാണ് പാട്ട്.
1: ആ, അപ്പം എല്ലാവർക്കും
0: അതെ
1: നന്ദി. അതേപോലെ രവിചേട്ടന്റെ ചായക്കടയിൽ ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്.
0: വരണം വരണം
1: വരും വരും വരും
0: വരണം. നമുക്ക് എന്റെ ഇന്ന് ഒരു ചായ വാങ്ങിച്ചു കുടിക്കണം, നമുക്ക് പിരിയാം.
2: മറക്കൂല പിന്നെ.
1: ഞാനീ പോക്കുവരും ബാക്കിയുള്ള പേര് സമയം കിട്ടുമ്പോ ഒക്കെ കേൾക്കും. ബാക്കി എന്നാലും പോക്കുവരും ഞാൻ 3 മണിക്ക് ശേഷം ഈ തിങ്കളും വെള്ളിയും ബുധനാഴ്ച എല്ലാ ദിവസവും രാത്രി കേക്കാം. 7 മണിയാകുമ്പോ ഫ്രീ ആവും. അപ്പൊ രാത്രി പിന്നെ പിള്ളേർക്ക് കേക്കുമല്ല. അതെ. അപ്പൊ എല്ലാവർക്കും നന്ദി.
0: ശരി, നന്ദി, നമസ്കാരം. എന്നാ പാട്ട് കേക്കാം?
1: സാറിന് പ്രത്യേകിച്ച് നന്ദി, നമസ്കാരം.
2: വളരെ സന്തോഷം.
1: ശരി, പാട്ട് കേക്കാം.
0: ശരി, പാട്ട് കേക്കാം.

0: എന്തൊരു ചൂട്, എന്തൊരു ചൂട് എന്ന് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പകലിൽ ഒരു പോക്കുവെയിൽ നേരം ഇതുപോലെ പാട്ടുകൾ കേൾക്കാൻ കഴിയുക എന്നത് എന്തൊരു സന്തോഷമാണ്. മഴവിൽ പോലെ വർണ്ണാഭമായ ഒരു പകലിന് ശേഷം ശാന്തമായൊരു രാത്രിയിലേക്കുള്ള പാലമാണ് ഈ പോക്കുവെയിൽ. അതുകൊണ്ടാണ് ശ്രോതാക്കൾ പോക്കുവെയിലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലേക്ക് പോക്കുവെയിൽ ചുരുങ്ങുമ്പോൾ പരാതി പറഞ്ഞവരെത്ര, പരിഭവം പറഞ്ഞവരെത്ര. പോക്കുവെയിൽ എല്ലാ ദിവസവും വേണമെന്ന് വീണ്ടും വീണ്ടുമുള്ള ആവശ്യപ്പെടലുകൾ. എനിക്കറിയാം, തീർച്ചയായും ഒരു പകൽ ഒടുങ്ങി വരുമ്പോൾ ഹൃദ്യമായി സംസാരിക്കാൻ കഴിയുക, മറ്റെല്ലാം മറന്ന് ചിരിക്കാൻ കഴിയുക, മറ്റെല്ലാം മറന്ന് പാട്ട് കേൾക്കാൻ കഴിയുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. പോക്കുവെയിലിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നത് അതിലേറെ ഹൃദ്യമാണ്. ഇന്ന് പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് കണ്ണമ്പള്ളിയിൽ നിന്നും പ്രിയപ്പെട്ട രവിചേട്ടനാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രവിചേട്ടനോട് സംസാരിക്കാൻ നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ആ ഈ പോക്കുവെയിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: അല്ലല്ല, ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഞാൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്.
0: റോബിൻസൺ
2: അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, അറിയാം.
0: അവരെ വെച്ചേട്ടനോട് സംസാരിക്കാം.
2: നമസ്കാരമുണ്ട്.
1: നമസ്കാരമുണ്ട് ചേട്ടാ.
2: ആ പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം?
1: വിശേഷങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. പുറത്തിറങ്ങാനും പറ്റത്തില്ല, വീട്ടിലൊന്നും ഇരിക്കാനും പറ്റത്തില്ല, ഭയങ്കര ചൂടാ.
2: അതെ.
1: പിന്നെ പിന്നെ പുറത്ത് ജംഗ്ഷനിലൊക്കെ പോയാല് ഇലക്ഷൻ ചൂടാ.
2: അത് അത് ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ ഇന്ന് കുറച്ചു നേരത്തെ എല്ലാ പാർട്ടിക്കാരുടെയും യോഗങ്ങളും പ്രതിവിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ എല്ലടം അങ്ങനെ തന്നെ.
1: അങ്ങനെയാണ്.
2: അതെ, അതും വേണമല്ലോ.
1: വേണം.
2: എന്നാലേ നമുക്കൊരു മുഖ്യമന്ത്രി ആവുള്ളൂ.
1: തീർച്ചയായിട്ടും.
0: മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.
1: മറ്റു വിശേഷങ്ങള് ഞാൻ
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ദിവ്യചേട്ടനെ പോലെ പത്തുകടയിട്ടിരുന്ന ആളാണ്. ഞാൻ ഇപ്പൊ എനിക്ക് സുഖമില്ലാണ്ട് ഇരിക്കുകയാണ്.
2: അതെ.
1: അതുകൊണ്ട് ഇപ്പൊ കട അടച്ചിട്ടാണ്.
0: എവിടെയായിരുന്നു? ഉത്തരംകോട് തന്നെയായിരുന്നു.
1: ഉത്തരംകോട് തന്നെയാണ്. ഉത്തരംകോട് പൂച്ചാ പറയുന്ന സ്ഥലമുണ്ട്.
2: അത് ശരി. അപ്പൊ ഇപ്പം കടയില്ല, വെറുതെ ഒക്കെയാണ്.
1: അല്ല, വെറുതെ. ഞാനിപ്പോ ട്രീറ്റ്മെന്റിലാണ്. എനിക്ക് അറ്റാക്കും സ്ട്രോക്ക് ഒക്കെ വന്നതിന്റെ ട്രീറ്റ്മെന്റിലാണ്.
2: അതെ
1: അതെ.
2: ഗുളിയൊക്കെ കഴിക്കാറുണ്ടോ?
1: ഗുളിയ എപ്പോഴും കഴിച്ചോണ്ടിരിക്കുക.
0: വീട്ടു വിശേഷങ്ങളൊക്കെ പറയാം.
2: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ ഭാര്യയുണ്ട്, ഞാനുണ്ട്, മൂന്ന് മക്കളുണ്ട്. മക്കളൊക്കെ ദൂരെയാണ്.
2: കൊച്ചുമക്കളൊക്കെ?
1: കൊച്ചുമക്കളെ ആയില്ല. മൊത്തം മോനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലിയുണ്ട്. രണ്ടാമത്തെ മകൻ മകളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. കൊറ്റാമത്താണ് താമസിക്കുന്നത്.
2: ആ ശരി. കാട്ടാക്കടയ്ക്ക് അപ്പുറമല്ലേ
1: കൊറ്റാമ? ഉദയങ്ങളങ്ങനെ അപ്പുറമാണ്. ഉദയങ്ങള അവിടെയാണ്, പാറശാലയ്ക്ക് ഇപ്പുറം.
2: പിന്നെ ഇന്ന് ഏത് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്?
1: ഞാൻ പഴയ പഴയ പടത്തിലെ പാട്ടാ ചോദിച്ചേക്കട. അക്ഷരങ്ങൾ എന്ന ചിത്രത്തില് കറുത്ത തോണിക്കാരാന്നുള്ള പാട്ടാ
2: ചോദിച്ചേക്കണേ. ആ പാട്ടല്ലേ?
1: അത് തന്നെയാണ്, അത്
2: തന്നെയാണ്. നല്ലൊരു പാട്ടാണ്.
1: അതെ, നല്ല. ഞാൻ ചോദിക്കുന്നത് എപ്പോഴും ചോദിച്ചാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാ ഞാൻ ചോദിക്കുന്നത്.
2: ആരും എപ്പോഴും ഒരു മൂളിപ്പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ്.
1: അതെ അതെ,
2: നല്ല പാട്ടാണ്. എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. ശരി, നന്ദി, നമസ്കാരം.
0: പെയ്തൊഴിഞ്ഞ മേഘങ്ങൾ ബാക്കി വെച്ച നീലിമ പോലെ, ഒരു വിരഹഗാനം പോലെ ഹൃദയത്തിൽ പെയ്തിറങ്ങുന്ന മനോഹരമായ പാട്ടാണ് റോബിൻസൺ ചോദിച്ചത്. അദ്ദേഹത്തിന് ഈ ഒരു സമയം വിശ്രമ വേളയാണ്. അദ്ദേഹത്തിന് ഈ പാട്ട് എല്ലാവർക്കുമായി അദ്ദേഹം കേൾപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിന് ശാന്തി പടർത്തട്ടെ ഈ പാട്ട്. നമുക്ക് പാട്ടിലേക്ക് പോകാൻ രവിച്ചേട്ടാ.

0: പകൽ വെളിച്ചം പടിയിറങ്ങിപ്പോകുന്ന സായാഹ്നം, ചുവപ്പ് പടർന്ന ആകാശത്തിനു താഴെ ഓർമ്മകൾ ഒരു വലിയ വസന്തമായി നമ്മെ കാത്തിരിക്കുന്നു. ഏവർക്കും പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പോക്കുവെയിലിൽ, പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് വളരെയേറെ ഹൃദ്യമായി നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് കണ്ണംപള്ളി രവിചേട്ടനാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണംപള്ളി രവിചേട്ടനോട് സംസാരിക്കാൻ നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ എന്ന്. വലിയൊരു നമസ്കാരം. എന്റെ അനുജനെ ഈ പരിപാടിക്ക് വിളിച്ചതിൽ
0: വലിയ നമസ്കാരം കൊടുത്തേക്കണം.
1: അപ്പൊ പക്ഷെ ഇന്ന് സാറ് ഒരു കണ്ണംപള്ളിക്കാരൻ കൂടെ ഒരു ചതിവായിപ്പോ. ഇന്ന് അവരങ്ങനെ ചായയും പരിപ്പോടെ കഴിക്കും സാർ.
0: നമ്മൾ വിളിച്ചോണ്ടല്ല, അല്ലെങ്കിൽ അടച്ചിരിക്കുകയാണ്, പണി നടക്കുന്നു. അത് നോക്കി വിളിച്ചാണ് ഞാൻ.
1: അപ്പൊ ഞങ്ങൾ എന്താണ് വിചാരിച്ചത്, ഞാൻ വീട്ടിൽ പറയും എന്ത് സാറ് ഇതുവരെ രവിയെ വിളിച്ചില്ല ഈ പ്രോഗ്രാമിലേക്ക്.
0: നിങ്ങൾ മനസ്സിൽ കാണുന്ന ഞാൻ മാനത്ത് കാണുന്നു.
1: രവിചേട്ടനോട്
0: സംസാരിക്കാം.
2: ഹലോ.
1: ഹലോ, ഈ മധുസൻ സാറിന് വേറെ ആരെയും കിട്ടിയില്ലെന്ന് ഞാൻ വിചാരിക്കുക.
2: ഒരു വലിയ നമസ്കാരമുണ്ട്.
1: വലിയ നമസ്കാരം. ആ എന്ത് കടയിൽ എന്തോന്ന് പണി നടക്കണം?
2: കടയില് അവിടെ ചെറിയ റിപ്പയർ പണികളൊക്കെ നടക്കണം.
1: ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം അതിലേ പോയി രാവിലെ. അപ്പൊ അവിടെ എന്തൊക്കെ പരിപാടി ബലമായിട്ട് അന്ന് കട നടക്കാൻ തന്നെ. ഇടയ്ക്ക് ടീച്ചർ പറഞ്ഞ അവിടെ എന്തോ പുതിയ അടുപ്പൊക്കെ ഉണ്ടാക്കി, ഇപ്പം ലഭിച്ചാൽ അങ്ങ് വേറെ രീതിയിൽ ചായ അടിക്കാന്നൊക്കെ പറയുന്നത്.
2: ഞാനൊരു അടുപ്പ് റെഡിയാക്കി ഉള്ളതാണ്. അല്ല, ഗ്യാസിന് ക്ഷാമം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ, ഒരു തൊഴിലറിയാം. അപ്പൊ ഒരു അടുപ്പ് റെഡിയാക്കി എന്റെ നേതൃത്വത്തിൽ തന്നെ അത് ഒരു ബോഗോഡിലൊക്കെ വെച്ച് അങ്ങനെ കാലത്തുള്ള പരിപാടിയൊക്കെ അവിടെ നടത്തുകയാണ്. അതെ.
1: അപ്പൊ എങ്ങനെ ക്യാന്റീനില് കുഴപ്പമൊന്നുമില്ല?
2: ഇല്ല, ക്യാന്റീനില് വലിയ കുഴപ്പമില്ല. അവിടെ വിറവൊക്കെ വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ചേട്ടന് സുഖമാണല്ലോ അല്ലേ? വീട്ടില്?
1: വീട്ടില് പിന്നെ ഈ വീട്ടുകാരെ കാര്യം നമുക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഏകദേശം ഉള്ള എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ.
2: അതെ.
1: എന്നാലും ഇന്നാള് വിളിച്ചപ്പോഴും വീട്ടുകാരിയുടെ കാര്യമൊന്നും ചോദിച്ചില്ല. ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഫോണുണ്ടല്ലോ.
2: ആ, ഇപ്പം കുഴപ്പമില്ല. പിന്നെ അവര് അവിടെ ഇറങ്ങാൻ തന്നായിരുന്നു കടയിൽ.
1: ഇറങ്ങാ അന്ന് ഞാന് വേറെ രണ്ടുപേരും ഞങ്ങൾ ഇങ്ങനെ അത്യാവശ്യമായിട്ട് ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുക. അത് എങ്ങനെ ഇറങ്ങി ഒരു ചായ പിടിക്കാന്ന് വിചാരിച്ചാൽ നിങ്ങൾ പൈസ വാങ്ങിക്കില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ഇറങ്ങണം.
2: അതെ, അത് നമ്മളൊരു കുടുംബക്കാരല്ലേ,
0: നമ്മളെല്ലാവരുടെയും പരാതിയാണ്.
2: നമ്മളൊരു കുടുംബക്കാരല്ലേ.
0: ഇനി ഇങ്ങനെ പോയാൽ ഞാൻ അവിടെ കൊണ്ടുപോയി ബോർഡ് തൂക്കും, സൗജന്യ ചായ വട.
2: പിന്നെ
1: പിന്നെ എന്തായിരുന്നാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ വന്ന് സംസാരിക്കാൻ
2: പറ്റിയാലും. ഇന്ന് ഞാൻ വന്നെങ്കിലും നാളെ ചേട്ടനെ പോലുള്ള ഒരു വരേണ്ടതാണ്.
1: അല്ല, വരട്ടെ, അങ്ങനെ വരട്ടെ.
2: അതാണ്
1: ഇതിപ്പോ ഒരു അങ്ങനെയുള്ളൊരു
2: തുടക്കം മാത്രം.
1: അല്ല, ഇത് മധുജൻ സാറ് ഇപ്പോ വേറെ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, സാധാരണക്കാരെ എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട്. അങ്ങനെ അത് നമുക്കൊരു അഭിമാനമല്ലേ, നമ്മുടെ വളരാടിന്റെ ഒരു മുൻതുവലല്ലേ കരുണാസായി എന്ന് പറയുന്നത്.
2: അല്ല, ഞാനൊരു ദിവസം സ്വപ്നത്തിൽ വിചാരിച്ച് എന്ന് വെച്ചാ, ആദ്യത്തെ പ്രത്യേക പോക്കുവെയില് സാറുമായിട്ട് മറ്റേ ആദ്യത്തെ പുള്ളിയെ എനിക്ക് ഓർമ്മ, ഇത് ആളറിയാം, പക്ഷേ ഇന്ന ആളാണെന്നൊരു
0: ബാലചന്ദ്ര സാറ്
2: ഈ സംസാരിച്ചോണ്ടിരിക്കണം. അന്ന് പോക്കുവെയില് വിളിക്കാം അപ്പോഴാരും ഇല്ലായിരുന്നു. ഞാൻ എന്റെ കടയിൽ നിന്ന് അനിൽ സാഗര, ഞാൻ പറഞ്ഞു ഇട ഫോണെടുത്ത് പെട്ടെന്ന് വിളിയിടാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് വിളിച്ചു. അപ്പൊ ആർക്കും അറിഞ്ഞുകൂടാ കാര്യം. അവര് വിചാരിച്ചു ഇങ്ങനെ ഈ പ്രത്യേക പോക്കുവെയിലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ സംസാരം മാത്രമേ കാണുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞിട ഫോണെടുത്ത് വിളിയെന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് ഫോണെടുത്ത് വെച്ച് വിളിക്കുകയും ചെയ്തു. അപ്പോഴും ഫോണ് കിട്ടുകയും ചെയ്തു. ഫസ്റ്റ് കോൾ മൂന്ന് നാല് പ്രാവശ്യം നാലാഴ്ച വരെ ഒരു നമ്മളെ സഹോദരങ്ങളായ ലേഡി ആരും അതിൽ വിളിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ഒരു മൂന്ന് നാലാമത്തതിൽ ഒരാൾ വിളിച്ചു. അഞ്ചാമത്തെ പോക്കുവെയില് ഒരാൾ വിളിച്ചു. അതിനുശേഷം ഇപ്പം ഇഷ്ടംപോലെ വിളിയുണ്ട് അല്ലേ സാർ?
0: അതെ അതെ അതെ. നമ്മള് സ്ത്രീകൾ സ്ത്രീരത്നങ്ങൾ മാത്രം വിളിക്കുന്നില്ല.
1: എനിക്കതിന് വലിയ വിഷമായി പോയതാണ്. വിഷം കൊണ്ട് സാറിന്റെ അന്ന് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. എനിക്ക് അന്നോ അത്യാവശ്യം വിളിക്കാനും പറ്റിയില്ല. അങ്ങനെ അതൊന്നൊരു ഭയങ്കര ഒരു വിഷമായി പോയി. അപ്പൊ ഇന്നും അതുപോലെ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം കൊണ്ടിട്ട് നോക്കാൻ, നമുക്ക് റേഞ്ചിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അവിടെ അത് നേരെ നിൽക്കുന്നില്ല. അപ്പൊ ഇന്നും കിട്ടൂല്ലേ? അങ്ങനെ എന്തായാലും കിട്ടി.
2: അപ്പൊ ചേട്ടാ ഒരു ചെറിയൊരു പാട്ട് പാടിയാട്ടാ.
1: അല്ല ഞാൻ പാടുന്നില്ല, ഞാനിന്ന് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് ഒരു തമിഴ് പാട്ടാണ്, അത് രവിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ടീച്ചറിനെയും മധുരം സാറിനെയും ഏറ്റ സ്നേഹാന്വേഷണം പ്രത്യേകം അറിയിക്കണം.
0: രവിചന്ദ്രന് വേണ്ടി സമർപ്പിക്കുന്ന പാട്ട് ഏതാ?
2: ഏതാണ് ആ പാട്ട്?
1: ഞാൻ ഇന്ന് അഴകൻ എന്ന സിനിമയിലെ കല്യാണ തേന്മില എന്ന് പറയുന്ന പാട്ടാണ്.
2: അതെ, ഞാൻ ഒരു രണ്ടുപേരെയും ഒരു തമിഴ് പാട്ട് ഞാൻ പഠിച്ചത്.
1: അതെ അതെ, അത് നല്ലത്.

0: നമതേ പോരെ
1: അങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. നാളെ നമ്മുടെ ആയിക്കോട്ടെ.
2: എം ജി ആറിനെ കാണാൻ തോന്നുന്നു പാടിയപ്പോഴത്തേക്കും. എം ജി ആറിനെയാണ് ഞാൻ
1: കണ്ടുകൊണ്ടിരുന്നത്. എന്റെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് എം ജി ആറിന്റെ
2: സിനിമകളാണ്. ഈ പാട്ട് കേൾക്കുമ്പോ ശരിക്കും എം ജി ആറിനെ കാണാം.
1: എനിക്ക് അടിയും പാട്ടും ഉള്ള സിനിമകളോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്.
3: എനിക്കറിയാം ചേട്ടന് ആ സിനിമയും ആ സമയത്തുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം.
1: അത് രവിക്കറിയാം. നമ്മളെ ആരിശാല ഒരു ചിത്ര തിയേറ്റർ ഉണ്ട്.
3: എനിക്കറിയാം എനിക്കറിയാം. ഞാൻ അവിടെ അടി വന്നപ്പോഴത്തേക്കൊക്കെ ഓടിയിട്ടുള്ള സമയം. ഞാൻ അവിടെ ഈ ടിക്കറ്റിന് പോയി വരുമ്പോഴത്തേക്ക് അവിടെ ഒരു തള്ളലും അടിയും വരും. ആ സമയത്ത് പൈസയും വേണ്ട ടിക്കറ്റും വേണ്ടാതെ ഓടിയിട്ടുണ്ട്.
1: എനിക്ക് സെക്കൻഡ് ഷോയും കഴിഞ്ഞ് ഇറങ്ങിയതും അത് എനിക്ക് തോന്നുന്നു ജയശങ്കറിന്റെ എൻ പാട്ടൻ സ്വത്താണെന്ന് തോന്നുന്നു. ഏറ്റവും സോഡാ കുപ്പി തലയ്ക്ക് വീരെ
2: പോണാറുണ്ട്.
1: എം ജി ആറിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എത്ര പ്രാവശ്യം കണ്ടാലും മതിയാവില്ല. ഇതേ വീണ രാമൻ തേടിയ സീത ഇതൊക്കെ ഞാൻ നാലോ അഞ്ചോ പ്രാവശ്യം
3: കണ്ടു. ചേട്ടന് ഏത് പാട്ടാണെന്ന്
2: അതല്ലല്ല വേറൊരു പാട്ടാണ്, തമിഴിലെ വേറൊരു പാട്ട്.
1: ഞാൻ കല്യാണത്തേന്നില്ല. അപ്പം എന്തായിരുന്നാലും സംസാരിക്കാൻ പറ്റിയതില് ഒരു സന്തോഷം. ഒരു വലിയ നമസ്കാരം ടീച്ചറിനെയും മുതിയൻ സാറിനെയും പ്രത്യേകം എന്റെ അന്വേഷണം അറിയിക്കണം.
3: അതെ, നന്ദി, നമസ്കാരം.
1: നമസ്കാരം. അപ്പൊ നമുക്ക് പാട്ടിലേക്ക്.
3: പാട്ടിലേക്ക്. ഓക്കെ.

0: സൂര്യൻ കടലിനോട് യാത്ര ചോദിക്കുകയായിരിക്കും. ഭൂമിക്കുമേൽ മഞ്ഞവയിൽ പുതപ്പെടുന്ന സുന്ദരമായ സായാഹ്നം. പോക്കുവയലിനും ഇന്നത്തെ പോക്കുവയലിനും യാത്ര പറയാനുള്ള സമയമായിരിക്കുന്നു. എങ്കിലും കുറച്ച് വർത്തമാനങ്ങൾ കൂടി ബാക്കി പറയാതെ എങ്ങനെയാണ് പിരിഞ്ഞു പോവുക? ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കണ്ണമ്പള്ളിയിൽ നിന്ന് രവിചേട്ടനാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം കൂടുന്നു രവിചേട്ടനോട് സംസാരിക്കാൻ, സല്ലപിക്കാൻ. നമുക്ക് കേൾക്കാം. ഹലോ, ആ രവിചേട്ടനാണ് സംസാരിച്ചോളൂ.
1: ഹലോ,
2: ഞാൻ
1: സംസാരം കേട്ടപ്പോഴേ അറിയാം നടരാൻ ചേട്ടൻ സംസാരം പറയണു. സുഖമാണോ? സുഖമാണോ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. പ്രായം ഒന്ന് കൂടി കൂടി പോണെന്നൊന്നും പറയണ്ട. എനിക്കറിയാലോ.
2: അപ്പൊ ഈ കണ്ണമ്പള്ളി വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമായിരുന്നു. പക്ഷെ ഈ കണ്ണമ്പള്ളി എവിടെ ഇരിക്കണം എനിക്ക് അറിഞ്ഞുകൂടാ.
1: കണ്ണമ്പള്ളി കാച്ചാണിക്കാർക്ക് കണ്ണമ്പള്ളി അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ബോത്സം കമ്പനി മേലേക്കോണം കണ്ണമ്പള്ളി, ഇത്രേ ഉള്ളു.
2: ഓ, കാരണം ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ വെള്ളനാട് വഴി തേടി ഇങ്ങനെ പോയിട്ടുണ്ട്.
1: ആ, അല്ലാതെ എളുപ്പ വഴിയുണ്ട്.
2: ഓ,
1: കാച്ചാണിയിൽ നിന്ന് നേരെ ചെറിയ ഉണ്ണി, ചെറിയ ഉണ്ണിയിൽ നിന്ന് ബോത്സം കമ്പനി, ബോത്സം കമ്പനിയുടെ അടുത്ത് നിന്ന് നേരെ മേലേക്കോണം, മേലേക്കോണം കഴിഞ്ഞ അടുത്ത് കണ്ണമ്പള്ളി.
2: അതെ, പിന്നെ നമ്മള് രവി എന്ന് പറഞ്ഞ ആളെ വിളിച്ചത് എനിക്ക് ഭയങ്കര കാര്യം, കാരണം സംസാരിക്കാൻ പറ്റിയല്ലോ.
1: അതെ അതെ.
2: അപ്പൊ എന്തായാലും എനിക്ക് വരണം ഒരു ആഗ്രഹം ഉണ്ട്. അതേപോലെ
1: തീർച്ചയായിട്ടും വരണം, തീർച്ചയായിട്ടും വരണം. ചേട്ടാ, ഒരു ചെറിയ സമയമുണ്ട്, ഒരു പാട്ടുകൂടെ അങ്ങ് പാടിയോ ചെറിയതായിട്ട്.
2: പിന്നെ
0: എനിക്കൊന്ന് കാണണം, ഞാൻ ഇവിടെ വിട്ട് പോകുമ്പോ ഒന്ന് കാണാം. ശരി, ഒരു പദ്ധതി. രാവിലെ ഇറങ്ങുന്നു, നേരെ വെള്ളനാട് വരുന്നു, കരുണാസായി റേഡിയോയുടെ സ്റ്റുഡിയോ കാണുന്നു, ഞങ്ങളെല്ലാം പരിചയപ്പെടുന്നു. വരുമ്പോൾ പിന്നെ കണ്ണമ്പള്ളി രവിചേട്ടന്റെ കട വഴിയോ അല്ലെങ്കിൽ കാച്ചാണി വഴിയോ വരുന്നു. കുറെ പരിപ്പുവടകൾ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അതിനുശേഷം ഇവിടുന്ന്
1: പല്ല് വേണ്ട, ചായയിലും മുക്കി കഴിച്ചാ.
0: നമുക്ക് പല്ലുണ്ട്, നമ്മൾ കഴിച്ചോളാം. അത് കഴിഞ്ഞ് നേരെ രവിചേട്ടന്റെ കടയിലേക്ക് പോകുന്നു, അവിടെ ചെല്ലുന്നു, ചായ കുടിക്കുന്നു, രവിചേട്ടനുമായി വർത്തമാനം പറയുന്നു. ഇങ്ങനെ ഒരു പ്ലാൻ ഒരു ദിവസം അങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് ഉണ്ടാക്കണം.
1: ചേട്ടന് നല്ലൊരു പാട്ട് ഞാൻ അങ്ങോട്ട് പാടിത്തരട്ടെ. വിഴിയേ കഥയെഴുത്ത് കണ്ണീരിൽ എഴുതാതെ മഞ്ചൽവാനം തെൻ്റെൽ സാക്ഷി ഉനക്കാകവേ ഞാൻ വാഴുകേൻ. പോരെ.
2: ഓ, ശരി ശരി. അപ്പൊ ഞാനിനി ഒന്ന് തുടക്കാൻ ചേരാം.
1: അതെ.
2: അപ്പൊ നമ്മളെ അടിയനൊരു പാട്ട് വേണം. പാട്ട് ഞാൻ ചോദിച്ചത് ഈ കാട്ടു തുളസിയിൽ ഒരു പാട്ടാണ് ചോദിച്ചത്.
1: ഗംഗയാറൊഴുകുന്നു. ഗംഗയാർ ഒഴുകുന്ന നാട്ടിൽ പണ്ടൊരു ഗന്ധർവനി വഴി വന്നു അന്നാരം പൊന്നാരം കാട്ടിലെനിക്കൊരു പെണ്ണിനെ മോഹിച്ചു.

ചെറുങ്ങാപ്പ തുടങ്ങാ രണ്ടു പേര്. ഇനി ഒരു ജനനമുണ്ടോ, ഇനി ഒരു മരണമുണ്ടോ, വീടുമാറി പോകുന്നു ഞാൻ.

0: ജഗിരീടങ്ങൾ എവിടെ ഗന്ധ കോകുലങ്ങൾ എരിശലേണ്ടമേ നിന്റെ രാജ്യം പറയണമേ. ഇനി ഒരു ജനനമുണ്ടോ? ഇനി ഒരു
1: ശരി, അവസാനത്തെ വേദനിപ്പിച്ചളങ്ങ്.
2: അപ്പൊ എല്ലാ രണ്ടുപേർക്കും എന്റെ നിറഞ്ഞ ഒരു സന്തോഷമുണ്ട്.
1: അതേപോലെ തിരിച്ചും നന്ദി, നമസ്കാരം. ശരി, എന്നാ പാട്ട് കേക്കാം സാറേ. എന്റെ ഭാര്യ എന്നും പറയാറുണ്ട്, സാറിന്റെ അതി സൗമ്യമായിട്ടുള്ള സംസാരവും ആ ശൈലിയും ഓരോ പാട്ടിനോടും ഓരോ വാക്കിനോടും പ്രവർത്തിക്കുന്ന രീതി, അതായത് ഞാൻ ഇരിക്കണേക്കാളും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നമ്മളുടെ ആശുപത്രി ക്യാൻറ്റീനകത്തുള്ളത്. ഇതിലുള്ള അഭിപ്രായങ്ങൾ, ഈ സാർ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം ഒരുപാട് ആൾക്കാർ കേട്ട് അത് നല്ല രീതിയിൽ മനസ്സ് തണുത്താണ് അവിടെ നിന്നിറങ്ങിപ്പോണത്. പക്ഷേ അവിടുത്തെ ജീവനക്കാർ സാറിനെ പറ്റിയും ഈ കരുണാസായി റേഡിയോയെ കുറിച്ചും എന്ത് നല്ല അഭിപ്രായങ്ങളാണ് പറയണമെന്നുള്ളത്, അത് ഞങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് ഒരുപാട് പേർക്ക് ഈ സ്നേഹ സന്ദേശം. അതേപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന കടയിലും ആര് വന്ന് ഒരാൾ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വളനാട് പോയിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ അവിടെ ചുമ്മാ, ഞാൻ കരുണാസായിയുടെ ഒരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയൊരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് വേറൊരാൾ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞ്, നീ അത് തൊട്ട് കളിക്കല്ലേ എന്ന് എല്ലാം സ്നേഹബന്ധത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ സാറിൻ്റെ ആ സംസാര രീതി വളരെ ആൾക്കാരെ തണുപ്പിക്കുന്ന ഒരു ശൈലിയാണ്. അത് പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ളത് സാറിൻ്റെ ആ സംസാര രീതി ആ കേൾക്കാൻ, ആ റേഡിയോയിൽ കൂടെ കേൾക്കാൻ എന്ത് നല്ലതാണ്. പോക്കുവയിൽ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യ വിളിച്ചിട്ടുണ്ട്, എൻ്റെ മോള് വിളിച്ചിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ എൻ്റെ അവിടുത്തെ കടയിലും ടി വി ഇല്ല, എൻ്റെ കടയിലും ടി വി ഇല്ല. ജയരായി ഒരിക്കൽ അവിടെ വീട് മാറിയപ്പോഴൊരു ടി വി എൻ്റെ കടയിൽ കൊണ്ടുവന്നു വെച്ച്, പുള്ളി തന്നെ ആട്ട പിടിച്ച് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ച്. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അത് ചീത്തയായിപ്പോയി, ഞാൻ അതെടുത്ത് അവിടെ മാറ്റി വെച്ചിരുന്നു. ഇനി ഞാൻ ടി വിയെ വയ്ക്കില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ടി വി രണ്ടു ദിവസം വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഈ നമുക്കൊന്നും കൊടുക്കാനും എടുക്കാനും ഒന്നും നോക്കില്ല. പാട്ട് റേഡിയോ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏത് വന്നിരുന്നാലും നമ്മളെ ഒരു സന്തോഷത്തിന് നമ്മൾ ചെയ്യുന്ന തൊഴിൽ, ഞാൻ ചെയ്യുന്ന തൊഴിലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള തൊഴിലാണ്, നമ്മൾ പാചകം ഉണ്ടാക്കുന്നതാണ്. എന്നാലും ശ്രദ്ധ അതിൽ പതിച്ച് നല്ല വാക്കുകളും നല്ല പാട്ടുകളും കേൾക്കാനായിട്ട് നമ്മളെ തൊട്ടടുത്ത കരുണാസായിയിലുള്ള ഒരു സ്ഥാപനം ഇങ്ങനെ വന്നതിൽ ആ പാട്ട്, അതായത് മുമ്പ് ഞങ്ങൾ ഇത് കൊറോണ കാലത്തിന് മുമ്പ് നമ്മൾ ഈ ആലുക്കാസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജോ ആലുക്കാസിൻ്റെ. അപ്പോഴേ അവർ പറഞ്ഞത് സൗണ്ട് എഞ്ചിനീയർ എന്നാണ് അവർ പറയണത്. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ അതിനെക്കാളും ഡബിൾ മടങ്ങ് സൗണ്ട് എഞ്ചിനീയർ ഇവിടെ ഉണ്ട്, കരുണാസായിലുണ്ട്. മധുജൻ സാറുണ്ട്, നമ്മളെ ലേഖ ടീച്ചറുണ്ട്, പിന്നെ അതിന് പിന്നിലോട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ എല്ലാം സൗണ്ട് എഞ്ചിനീയറാണ്. നമ്മളെയൊക്കെ കണ്ണിലും ചെവിയിലും എല്ലാം കേൾക്കണത് മുഴങ്ങി കേൾക്കുകയാണ്. അത് ഇനിയും സാറിനും സാറിൻ്റെ കുടുംബത്തിനും ദീർഘനാൾ ഇത്

0: ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ നടരായൻ ചേട്ടൻ ആവശ്യപ്പെട്ട ഗാനം പുള്ളിക്ക് വെച്ചു കൊടുക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവയിൽ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നല്ല വാക്കുകൾ രവിചേട്ടൻ പറഞ്ഞു കരുണാസായി റേഡിയോയെക്കുറിച്ചുള്ള. അതാണ് ശ്രദ്ധയോടെ നിശബ്ദമായി കേട്ടിരുന്നത്. വാക്കുകൾ ഇങ്ങനെ ആളുകളുടെ ഹൃദയത്തിൽ തൊടുന്നു, ആത്മാവിനെ തൊടുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ തണുപ്പിക്കാൻ സാധിക്കുന്നു. ഒരുപാട് സമ്മർദ്ദങ്ങളുള്ള ആളുകൾക്ക് മനസ്സ് തണുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതുണ്ടാക്കുന്ന സന്തോഷം, ആത്മനിർവൃതി ഒട്ടും ചെറുതല്ല. ചില നേരങ്ങളിൽ പോക്കുവയിലിന് പഴയ ഒരു കത്തിന്റെ മണമാണ്. ഒത്തിരിക്കാലം ഒളിപ്പിച്ചു വെച്ച പ്രണയത്തിന്റെയോ പരിഭവത്തിന്റെയോ സൗഹൃദത്തിന്റെയോ മണമാണ് ഇന്ന് രവിചേട്ടനുമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. യാത്ര പറയാതെ പോയ സൂര്യൻ നാളെയും വരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഓരോ പോക്കുവയിലും നമുക്ക് നൽകുന്നത്. ഓരോ പോക്കുവയിലും അവസാനിക്കുന്നതും അങ്ങനെയാണ്. സൗഹൃദങ്ങൾ തുടരട്ടെ, അത് അവസാനിക്കാതിരിക്കട്ടെ. ചായയും സലാബവുമായി ഇനിയും പോക്കുവയിലിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കട്ടെ. നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി രവിചേട്ടനോട് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാ ശ്രോതാക്കളും രവിചേട്ടനോട് സംസാരിച്ചു, പാട്ടുകൾ കേട്ടു, സല്ലപിച്ചു. എല്ലാവരോടും പ്രത്യേകിച്ച് കണ്ണമ്പള്ളിയിൽ നിന്ന് രവിചേട്ടനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പോക്കുവയിൽ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പോക്കുവയിലിന് ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും

സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്ന് മുഴങ്ങിയ കുണ്ടറ വിളംബരം എന്ന ചരിത്രപ്രധാനമായ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതിയ ആ പോരാട്ടത്തിന്റെ തുടക്കം 1809 ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെ അവരുടെ ചൂഷണത്തിനെതിരെ വേലുത്തമ്പി ദളവ എന്ന ധീരനായ ഭരണാധികാരി നടത്തിയ ആഹ്വാനമായിരുന്നു കുണ്ടറ വിളംബരം. അതൊരു വിളംബരം മാത്രമല്ല, അതൊരു ജനതയുടെ പ്രതിഷേധത്തിന്റെ അഗ്നിസ്ഫുലിംഗം കൂടിയായിരുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ സ്വാധീനം വർദ്ധിച്ചു. അവരുടെ സൈനികവും രാഷ്ട്രീയവുമായ ഇടപെടലുകൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയായി. അന്നത്തെ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവയ്ക്ക് ബ്രിട്ടീഷുകാരുടെ ഈ തന്ത്രങ്ങൾ മനസ്സിലായി. ബ്രിട്ടീഷ് പ്രസിഡന്റായ കേണൽ മെക്കാളെ തിരുവിതാംകൂറിന്റെ ഭരണത്തിൽ അമിതമായി ഇടപെട്ടു. ഇത് വേലുത്തമ്പിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഒരു വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ബ്രിട്ടീഷുകാരെ ചെറുക്കാൻ വേലുത്തമ്പി ദളവ ഒരു സൈന്യത്തെ സജ്ജമാക്കി. 1809 ജനുവരി 11 കൊല്ലത്തിനടുത്തുള്ള കുണ്ടറയിൽ വെച്ച് അദ്ദേഹം ഒരു ചരിത്രപ്രസിദ്ധമായ വിളംബരം പുറപ്പെടുവിച്ചു. ഈ വിളംബരം കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. വിളംബരത്തിൽ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു. ബ്രിട്ടീഷുകാർ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും നമ്മുടെ ആചാരങ്ങളെയും സംസ്കാരത്തെയും അവഹേളിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നവർ മാത്രമാണ്, അവർക്ക് നമ്മുടെ രാജ്യത്ത് ഒരവകാശവുമില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ തീ പടർത്തി. വേലുത്തമ്പിയുടെ ഈ വിളംബരം തിരുവിതാംകൂറിൽ വലിയൊരു ജനകീയ മുന്നേറ്റത്തിന് വഴിയൊരുക്കി. സാധാരണ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ മുന്നോട്ടു വന്നു. വേലുത്തമ്പിയും അദ്ദേഹത്തിന്റെ സൈന്യവും ബ്രിട്ടീഷ് സൈന്യവുമായി പലയിടത്തും ഏറ്റുമുട്ടി. എങ്കിലും ബ്രിട്ടീഷുകാരുടെ ആധുനികമായ ആയുധങ്ങൾക്കും പരിശീലനം ലഭിച്ച സൈനികർക്കും മുന്നിൽ വേലുത്തമ്പിയുടെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വേലുത്തമ്പി ദളവ പിന്നീട് ഒളിവിൽ പോവുകയും ഒടുവിൽ താൻ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കുണ്ടറ വിളംബരം വെറുമൊരു പ്രഖ്യാപനമായിരുന്നില്ല, അത് കേരളത്തിലെ ആദ്യത്തെ സംഘടിതമായ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ഈ വിളംബരം പിന്നീട് വന്ന സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് വലിയ പ്രചോദനമായി. വേലുത്തമ്പി ദളവയുടെ ധീരമായ ആഹ്വാനം ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ തോക്കിൻമുനയ്ക്ക് മുന്നിൽ തലകുനിക്കാതെ പൊരുതാൻ സാധിക്കുമെന്ന് തെളിയിച്ചു. കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാരുടെ തോക്കിൻമുനയ്ക്ക് മുന്നിൽ തലകുനിക്കാതെ പൊരുതാൻ സാധിക്കുമെന്ന് തെളിയിച്ചു. കുണ്ടറ വിളംബരം ഒരു ജനതയുടെ അഭിമാന ബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാകട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കൗതുകരസങ്ങളിൽ ഇന്ന് മിന്നൽ വീണപ്പോൾ സംഗീതം ജനിച്ച മനുഷ്യനെ കുറിച്ച് കേൾക്കാം. ഒരു മിന്നൽ മനുഷ്യന്റെ ജീവൻ അപഹരിക്കാം, ഒരു നിമിഷം കൊണ്ട് ഹൃദയം നിലയ്ക്കാം, തലച്ചോർ തകരാം, ജീവിതം എന്നേക്കുമായി ഇരുട്ടിലാകാം. എന്നാൽ അതേ മിന്നൽ ഒരാളുടെ തലച്ചോറിനുള്ളിൽ ഒളിഞ്ഞുകിടന്ന ഒരു അസാധാരണ കഴിവിനെ ഉണർത്തിയാലോ? കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമയുടെ കഥ പോലെ തോന്നാം. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതമാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ടോണി സിക്കോറിയ. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജോലി ചെയ്തിരുന്ന ഒരു ഓർത്തോപീഡിക് സർജനായിരുന്നു അദ്ദേഹം. സംഗീതവുമായി കാര്യമായ ബന്ധമൊന്നുമില്ലാത്ത, ക്ലാസിക്കൽ സംഗീതം കേൾക്കാൻ പോലും പ്രത്യേക താല്പര്യമില്ലാത്ത ഒരാൾ. എന്നാൽ ഒരു മിന്നലടിക്ക് ശേഷം ലോകം അദ്ദേഹത്തെ അറിയുന്നത് ഒരു പിയാനിസ്റ്റായും ഒരു സംഗീത സംവിധായകനുമായാണ്. 1994 ന്യൂയോർക്കിലെ ഒരു പാർക്കിൽ കുടുംബത്തോടൊപ്പം പിക്നിക്കിന് പോയതായിരുന്നു ടോണി. അവിടെയുള്ള ഒരു പൊതു ഫോൺ ബൂത്തിൽ നിന്ന് അമ്മയെ വിളിച്ച് സംസാരിച്ചു. സംഭാഷണം അവസാനിപ്പിച്ച് ഫോൺ റിസീവർ തിരികെ വയ്ക്കുന്ന ആ നിമിഷത്തിലാണ് പ്രകൃതി തന്റെ ഏറ്റവും ശക്തമായ വൈദ്യുത പ്രഹരം അദ്ദേഹത്തിന്റെ മേലേൽപ്പിച്ചത്. ഫോൺ ലൈനിലൂടെ മിന്നൽ ശരീരത്തിലേക്ക് കടന്നു. വൈദ്യുത പ്രവാഹം നേരിട്ട് മുഖത്തുകൂടി ശരീരത്തിലേക്ക് പാഞ്ഞു. ശക്തമായ ആഘാതത്തിൽ അദ്ദേഹം ദൂരേക്ക് തെറിച്ചു വീണു. ഹൃദയം നിലച്ചു, ശ്വാസം നിന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരണത്തിന്റെ വക്കിലെത്തി. എന്നാൽ അതേ പാർക്കിലുണ്ടായിരുന്ന ഒരു ICU നഴ്സ് ഉടൻ തന്നെ ഓടിയെത്തി. അവർ ഉടൻ തന്നെ CPR നൽകി ടോണിയുടെ ഹൃദയം വീണ്ടും പ്രവർത്തിപ്പിച്ചു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കപ്പെട്ടു. പിന്നീട് ടോണി പറഞ്ഞതനുസരിച്ച് ഹൃദയം നിലച്ച ആ നിമിഷങ്ങളിൽ അദ്ദേഹം ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ചതായി ഓർക്കുന്നുണ്ട്. ശരീരത്തിന് പുറത്തുനിന്ന് സ്വന്തം ശരീരം കാണുന്നതുപോലുള്ള അനുഭവങ്ങളും പ്രകാശവുമായി ബന്ധപ്പെട്ട അനുഭൂതികളും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ന്യൂറോസയൻസ് ഈ അനുഭവങ്ങളെ മരണം കഴിഞ്ഞുള്ള തെളിവായി കാണുന്നില്ല. മറിച്ച് തലച്ചോറിലേക്ക് ഓക്സിജൻ കുറയുമ്പോഴും വൈദ്യുത പ്രവർത്തനങ്ങളിൽ അസാധാരണ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന ന്യൂറോബയോളജിക്കൽ അനുഭവങ്ങളായാണ് വിശദീകരിക്കുന്നത്. ചില ആഴ്ചകൾക്കുള്ളിൽ ടോണി ശാരീരികമായി പൂർണമായും സുഖം പ്രാപിച്ചു. ചെറിയ ഓർമ്മക്കുറവുകളൊഴികെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വീണ്ടും ആശുപത്രിയിൽ ജോലിക്ക് തിരികെ പോയി. എല്ലാം സാധാരണ നിലയിലായെന്ന് എല്ലാവരും കരുതി. പക്ഷേ യഥാർത്ഥ അത്ഭുതം സംഭവിച്ചത് അപ്പോഴാണ്. അപകടം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ തലച്ചോറിൽ എന്തോ ഒന്ന് മാറി തുടങ്ങി. ഒരു ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു സംഗീതം മുഴങ്ങാൻ തുടങ്ങി. അത് റേഡിയോയിൽ നിന്നോ ടെലിവിഷനിൽ നിന്നോ കേട്ട പാട്ടുകളല്ല, മറ്റാരെങ്കിലും എഴുതിയ സംഗീതവുമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം തലച്ചോറിൽ സ്വയം രൂപപ്പെടുന്ന പുതിയ സംഗീതം. രാവിലെയും രാത്രിയും ഉറക്കത്തിനിടയിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതിയ ഈണങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. ആ സംഗീതം കേൾക്കാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തി. മുമ്പ് പിയാനോ വായിക്കാൻ അറിയാത്ത ടോണി 42 വയസ്സിൽ ഒരു പിയാനോ വാങ്ങി. ആരുടെയും നിർബന്ധമില്ലാതെ അദ്ദേഹം സ്വയം സംഗീതം പഠിച്ചു തുടങ്ങി. രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നാലും ഉടനെ പിയാനോയുടെ അടുത്തെത്തി തലച്ചോറിൽ കേൾക്കുന്ന സംഗീതം വായിച്ചു കുറിച്ചു വയ്ക്കും. പിന്നീട് ആ സംഗീതത്തിന് അദ്ദേഹം നൽകിയ പേരാണ് ദ ലൈറ്റ്നിംഗ് സൊനാറ്റ. ഇന്ന് ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകർ കേൾക്കുന്ന ആ സംഗീതത്തിന്റെ ജനനം ഒരു സംഗീത വിദ്യാലയത്തിലല്ല, ഒരു മിന്നലടിക്ക് ശേഷമുള്ള തലച്ചോറിലെ മാറ്റങ്ങളിലാണ് ഉണ്ടായത്. 2008 അദ്ദേഹം തന്റെ സംഗീതം പൊതുവേദിയിൽ അവതരിപ്പിച്ചു. പിന്നീട് നിരവധി സംഗീത രചനകളും റെക്കോർഡിംഗുകളും പുറത്തിറങ്ങി. ഈ കേസ് ലോക പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഒലിവർ സാക്സ് തന്റെ പ്രശസ്ത ഗ്രന്ഥമായ മ്യൂസിക്കോഫിലിയ ടേൽസ് ഓഫ് മ്യൂസിക് ആൻഡ് ദ ബ്രെയിനിൽ വിശദമായി അവതരിപ്പിച്ചു. സംഗീതവും തലച്ചോറും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധം വിശദീകരിക്കുന്ന ഏറ്റവും പ്രശസ്തമായ കേസുകളിലൊന്നായി ഇന്ന് ടോണി സിക്കോറിയയെ ന്യൂറോളജി പഠിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് അക്വേർഡ് സാവൻ സിൻഡ്രോം. ജന്മന ഇല്ലാതിരുന്ന അസാധാരണമായ ഒരു കഴിവ് തലച്ചോറിന് പരിക്കേറ്റ ശേഷം പെട്ടെന്ന് പ്രകടമാകുന്ന അവസ്ഥയാണിത്. ലോകത്ത് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പ്രതിഭാസമാണിത്. ചിലർ അപകടത്തിന് ശേഷം അത്ഭുതകരമായി ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങും. ചിലർ ഗണിത പ്രതിഭകളാകും. ചിലർ ഒരിക്കലും പഠിക്കാത്ത ഭാഷകൾ മനസ്സിലാക്കുന്നതുപോലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കും. ടോണിക്ക് സംഗീതമാണ് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് കൃത്യമായൊരു ഉത്തരമില്ല. എന്നാൽ ന്യൂറോളജിസ്റ്റുമാർ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാന സിദ്ധാന്തങ്ങളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് ലെഫ്റ്റ് ആന്റീരിയർ ടെമ്പറൽ ലോബ് ഡിസ്ഇൻഹിബിഷൻ തിയറിയാണ്. നമ്മുടെ തലച്ചോറിന്റെ ഇടതുഭാഗം പ്രധാനമായും ഭാഷ, യുക്തിചിന്ത, വിശകലനം തുടങ്ങിയവ നിയന്ത്രിക്കുന്നു. അതേസമയം വലതുഭാഗം സംഗീതം, കല, സർഗാത്മകത, പാറ്റേൺ തിരിച്ചറിയൽ തുടങ്ങിയവയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണ സാഹചര്യങ്ങളിൽ ഇടത് തലച്ചോർ വലത് തലച്ചോറിന്റെ ചില സർഗാത്മക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു പരിക്കിലൂടെ ആ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ മുമ്പ് മറഞ്ഞുകിടന്നിരുന്ന കഴിവുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് ചില ഗവേഷകർ കരുതുന്നു. ടോണിയുടെ കാര്യത്തിൽ മിന്നലിന്റെ ആഘാതം ഈ നിയന്ത്രണ സംവിധാനത്തെ ഭാഗികമായി ബാധിച്ചിരിക്കാമെന്നാണ് ഒരു വിശദീകരണം. മറ്റൊരു പ്രധാന സിദ്ധാന്തം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അഥവാ തലച്ചോറിന്റെ പുനർസംഘടനയാണ്. തലച്ചോർ സ്ഥിരമായ ഒന്നല്ല. പരിക്കുകൾക്ക് ശേഷം പുതിയ ന്യൂറോണൽ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും പഴയ സർക്യൂട്ടുകൾ മാറ്റിപ്പണിയാനും അതിന് കഴിയും. ഇതിനെ സിനാപ്റ്റിക് റീവയറിംഗ് എന്ന് വിളിക്കുന്നു. മിന്നലിന്റെ ശക്തമായ വൈദ്യുത പ്രവാഹം ചില ന്യൂറൽ നെറ്റ്വർക്കുകൾ നശിപ്പിക്കുകയും അതിനുപകരം പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്തിരിക്കാമെന്നാണ് ഗവേഷകരുടെ അനുമാനം. മൂന്നാമത്തെ സാധ്യത ടെമ്പറൽ ലോബ് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ടോണിയുടെ തലച്ചോറിൽ നിരന്തരം സംഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ടെമ്പറൽ ലോബിലെ അമിത ന്യൂറോണൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് ചില ന്യൂറോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ചിലപ്പോൾ സംഗീതവും ദൃശ്യാനുഭവങ്ങളും ശക്തമായ വികാരങ്ങളും സൃഷ്ടിക്കാറുണ്ട്. നാലാമത്തെ വിശദീകരണം ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലെ മാറ്റമാണ്. മിന്നലടിക്ക് ശേഷം ഡോപ്പമിൻ, സെറാട്ടോണിൻ തുടങ്ങിയ മസ്തിഷ്ക രാസവസ്തുക്കളുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം. അതിലൂടെ സംഗീതത്തോടുള്ള അമിത ആകർഷണവും നിരന്തരമായ സൃഷ്ടിപരമായ ചിന്തയും വളർന്നു വന്നിരിക്കാമെന്നാണ് മറ്റൊരു അനുമാനം. എന്നാൽ ഇതെല്ലാം ഇപ്പോഴും സിദ്ധാന്തങ്ങളാണ്. ടോണി സിക്കോറിയയ്ക്ക് എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് ഇന്നും ശാസ്ത്രലോകത്തിന് 100% ഉറപ്പില്ല. അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ കൗതുകവും. തലച്ചോറെന്ന അവയവത്തെക്കുറിച്ച് നമ്മൾ ഇന്നും എത്ര കുറച്ചേ അറിയുന്നുള്ളൂ എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ടോണിയുടെ ജീവിതം. മിന്നൽ അദ്ദേഹത്തിന്റെ ഹൃദയം ഒരു നിമിഷം നിർത്തി. എന്നാൽ അതേ മിന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സംഗീത ലോകത്തിന് ജന്മം നൽകി. ഒരു പ്രകൃതി ദുരന്തം ഒരാളുടെ ജീവിതം അവസാനിപ്പിച്ചില്ല, മറിച്ച് മറ്റൊരാളുടെ ജീവിതം ആരംഭിച്ചു. അതുകൊണ്ടാണ് ടോണി സിക്കോറിയയുടെ കഥ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഒരു അപകടത്തിന്റെ കഥ മാത്രമല്ലാതെ മനുഷ്യ തലച്ചോറിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ജീവിക്കുന്ന ഗവേഷണശാലയായി മാറിയത്. എന്നിരുന്നാലും ഈ കഥയിൽ നിന്ന് ആരും തെറ്റായ പ്രചോദനം ഉൾക്കൊള്ളരുത്. മിന്നലേറ്റ് പ്രതിഭകൾ ജനിക്കുന്നത് അത്യപൂർവമായ, ഒഴിവാക്കാനാവാത്ത ചില സംഭവങ്ങളാണ്. യാഥാർത്ഥ്യത്തിൽ മിന്നലേറ്റവരിൽ ഭൂരിഭാഗം ആളുകളും ഗുരുതരമായ പൊള്ളലുകൾ, സ്ഥിരമായ നാഡീവ്യൂഹ തകരാറുകൾ, ഹൃദയസ്തംഭനം, മരണസാധ്യത എന്നിവയാണ് നേരിട്ടത്. അതിനാൽ ടോണി സിക്കോറിയയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മിന്നലിനെ തേടിപ്പോകാനല്ല, മറിച്ച് മനുഷ്യന്റെ തലച്ചോർ ഇന്നും പൂർണമായി വായിച്ചു തീർന്നിട്ടില്ലാത്ത ഒരു പ്രപഞ്ചമാണെന്ന സത്യമാണ്.
1: കൗതുകരസങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ശനിയുടെ വിചിത്ര ഉപഗ്രഹമായ ഇയാപെറ്റസിനെ കുറിച്ച് കേൾക്കാം. പ്രപഞ്ചത്തിലെ ഏറ്റവും വിചിത്രവും കൗതുകമുണർത്തുന്നതുമായ കാഴ്ചകൾ തിരിഞ്ഞുപോയാൽ നമ്മൾ ചെന്നെത്തുക ശനിഗ്രഹത്തിന്റെ ഒരു ഉപഗ്രഹത്തിലായിരിക്കും. പേര് ഇയാപെറ്റസ്. ഒരു വശം കരിപോലെ കറുത്തിരുണ്ടും മറുവശം മഞ്ഞുപോലെ വെളുത്തു തിളങ്ങിയും നിൽക്കുന്ന ഈ ഉപഗ്രഹം ശാസ്ത്രലോകത്തെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇൻയാങ് ഉപഗ്രഹമെന്നും ഇതിന് വിളിപ്പേരുണ്ട്. നാസയുടെ പ്രശസ്തമായ കാസിനി ബഹിരാകാശ പേടകം ഏകദേശം 75,000 കിലോമീറ്റർ അകലെ നിന്ന് പകർത്തിയ ഇയാപെറ്റസിന്റെ ചിത്രങ്ങൾ ഈ പ്രപഞ്ച വിസ്മയത്തിന്റെ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. ഒരേ ഉപഗ്രഹത്തിന് എങ്ങനെയാണ് ഇത്രയും വിപരീതമായ രണ്ട് മുഖങ്ങളുണ്ടായത്? ശാസ്ത്രജ്ഞർ ഇതിനു പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇയാപെറ്റസിലെ കടുപ്പമേറിയ ഇരുണ്ട ഭാഗം യഥാർത്ഥത്തിൽ കാർബൺ സമ്പുഷ്ടമായ മണ്ണും പൊടിയുമാണ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഇരുണ്ട ഭാഗങ്ങൾ കൂടുതൽ ചൂടാവുകയും അവിടുത്തെ ഉപരിതലത്തിലുള്ള അഴുക്കുപുരണ്ട മഞ്ഞ് നേരിട്ട് നീരാവിയായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉരുകിപ്പോകുന്ന മഞ്ഞ് ഉപഗ്രഹത്തിന്റെ തണുപ്പുകൂടിയ വെളുത്ത ഭാഗത്ത് ചെന്ന് അടിഞ്ഞുകൂടുന്നു. കാലക്രമേണ കറുത്ത ഭാഗം കൂടുതൽ കറുപ്പായും വെളുത്ത ഭാഗം കൂടുതൽ തിളക്കമുള്ളതായും മാറാൻ ഈ പ്രക്രിയ കാരണമായി. ശനിയുടെ തന്നെ മറ്റു ഉപഗ്രഹങ്ങളിൽ ഉൽക്കാപതനം മൂലമുണ്ടാകുന്ന അവശിഷ്ടങ്ങളും കാർബൺ പൊടികളും അന്തരീക്ഷമില്ലാത്ത ബഹിരാകാശത്തിലൂടെ തെറിച്ചു വന്ന് ഇയാപെറ്റസിന്റെ ഒരു ഭാഗത്ത് നിരന്തരം പതിക്കുന്നുണ്ട്. ഇതും ഈ ഭാഗത്തെ ഇരുണ്ടതാക്കാൻ കാരണമായിട്ടുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. കാസിനി പകർത്തിയ ചിത്രങ്ങളിൽ ഇയാപെറ്റസിന്റെ ഉപരിതലത്തിൽ ഏകദേശം 500 കിലോമീറ്റർ വ്യാപ്തിയുള്ള ഒരു കൂറ്റൻ ഉൾക്കാഗർത്തവും ദൃശ്യമാണ്. പഴയൊരു വലിയ ഗർത്തത്തിന് മുകളിലായി പുതിയതൊന്ന് രൂപപ്പെട്ടതുപോലെയാണ് ഇത് കാണപ്പെടുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായി ഈ ഉപഗ്രഹം നേരിട്ട ഉൽക്കാക്രമണങ്ങളുടെ നേർചിത്രമാണിത്. ഇതിനു പുറമെ ഇയാപെറ്റസിന്റെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന അതിനെ പകുതിയായി വിഭജിക്കുന്ന ഒരു മലനിരയുമുണ്ട്. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഒരു അണ്ടിപ്പരിപ്പ് പോലെയാണ് ഈ ഉപഗ്രഹം കാണപ്പെടുക. ബഹിരാകാശത്ത് മനുഷ്യൻ നടത്തുന്ന അന്വേഷണങ്ങൾ എത്രത്തോളം പ്രസ്താവ്യമാണെന്ന് ഇയാപെറ്റസ് പോലുള്ള കണ്ടെത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലെ ഇത്തരം വിസ്മയങ്ങൾ എന്നും മനുഷ്യന്റെ ജിജ്ഞാസയെ ഉണർത്തുന്നവയാണ്.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: അത്യപൂർവങ്ങളും വിശിഷ്ടങ്ങളുമായ നിരവധി ഗ്രന്ഥങ്ങളിൽ സമർപ്പണ മനസ്കതയോടെ പരതിയാർജിച്ച സൂക്ഷ്മജ്ഞാനവും ദർശനബോധവുമില്ലാത്ത പാമരനായ ഒരുവന്റെ അഴകും അന്തസ്സും ഐശ്വര്യവും തലയെടുപ്പുമെല്ലാം പാഴാണ്. വെറുമൊരു ചുണ്ണാമ്പു പാവയെ നവരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ട് എന്തു ഫലം? വറുതിയും ശ്രീത്വവും രണ്ടും ഒരുമിച്ച് നിൽക്കില്ല. ഇവിടെ വിജ്ഞന്മാരോടൊപ്പം നിൽക്കേണ്ട ശ്രീത്വം അജ്ഞന്മാരുടെ കൂടെ നിൽക്കുകയാൽ വിപരീതമായ ഫലത്തെ ചെയ്യുന്നു. സമ്പത്ത് എങ്ങനെ സഫലമായി ഉപയോഗിക്കണമെന്ന് അജ്ഞന്മാർക്ക് അറിയില്ല തന്നെ. അല്പത്വവും അഹന്തയും അവിവേകവും മുഴുത്ത അവർ ആ ധനം കൊണ്ട് ലോകത്തിന് തന്നെ സമാധാനക്കേടും നാശവും ഉണ്ടാക്കും. അന്ധമായ വിശ്വാസങ്ങൾ അവരെ കണ്ണുകെട്ടി നയിക്കുകയാൽ ലോകത്തിന്റെ നന്മകളൊന്നും അവർ കാണുന്നില്ല. കണ്ടാലും അവർക്കത് സഹിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കില്ല. ഫലമോ നിത്യമായ അശാന്തി, അസ്വസ്ഥത, ആഘാതങ്ങൾ, എന്തിനധികം മഹായുദ്ധങ്ങൾക്ക് വരെ അവർ കാരണക്കാരാകുന്നു. എന്നാൽ വിജ്ഞന്മാരാകട്ടെ വറുതിയിലും സമൃദ്ധി കാണാനുള്ള പക്വത ഉള്ളവരാകയാൽ അവർ എപ്പോഴും സ്വാസ്ഥ്യം അനുഭവിക്കുന്നു. ഉന്നത കുലത്തിലാണ് പിറന്നത്, ഉയർന്ന ജാതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പഠിപ്പാണ് മുഖ്യം. അതില്ലെങ്കിൽ താണകുലത്തിൽ പിറന്ന അഭ്യസ്ത വിദ്യനായ ഒരുവന്റെ കീഴിൽ തന്നെയാണ് സ്ഥാനം. സ്ഥാനാരോഹണം നൽകുന്നത് വിദ്യയാണ്. വിദ്യയ്ക്ക് ഭേദഭേദ ചിന്തകളില്ല. ജാതിയും കുലമഹിമയുമൊക്കെ മിഥ്യയാണ്. ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം വെറുതെ എങ്ങനെ മേനി പറഞ്ഞുകൊണ്ട് നടക്കാമെന്നേയുള്ളൂ. എന്നാൽ ഉയിരിനെ, യശസ്സിനെ ശരീരം നശിപ്പിച്ചതിനു ശേഷവും ജീവിപ്പിക്കുന്ന വിദ്യയാണ് പരമപ്രധാനം. അതിനു മാത്രമേയുള്ളൂ മഹത്വം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 18 തട്ടകത്തിലാണ്. 1810 സെപ്റ്റംബർ 18 ചിലി സ്വതന്ത്രമാകുന്നു. 1851 സെപ്റ്റംബർ 18 ന്യൂയോർക്ക് ടൈംസ് എന്ന പ്രഭാത ദിനപത്രം വായനക്കാരുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. 1930 സെപ്റ്റംബർ 18 എ ബാലകൃഷ്ണപിള്ള കേസരി പത്രം ആരംഭിച്ച് കേസരി ബാലകൃഷ്ണപിള്ളയായിരിക്കുന്നു.
2: 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ത്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ടു ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് നൽകും. രാമകഥാഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. രാജ്യത്തുടനീളമുള്ള 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്കാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്കാർ മേളകളിൽ നാളെ കേന്ദ്രസഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൗധരിയുമാണ് പങ്കെടുക്കുന്നത്. റോസ്കാർ മേളകളിലൂടെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായി ഇതുവരെ കൈമാറിയ നിയമന ഉത്തരവുകളുടെ എണ്ണം ഇതോടെ 12.75 ലക്ഷത്തിന് മുകളിലെത്തും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രത്തിന്റെ രാമകഥ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരതം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ശ്രീ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു.
1: हमारी सभ्यतागत सोच का मूल सिद्धांत सर्वधर्म संभव यानी सभी पंथों के प्रति समान सम्मान का भाव रहा है लेकिन वेस्टर्न सेक्युलरिज्म के कारण हमारे धर्म को सांप्रदायिकता परंपरा को पिछड़ापन विश्वास को कट्टरता और आस्था को अंधविश्वास के रूप में प्रस्तुत किया गया है आज हमारे प्रधानमंत्री मोदी जी के नेतृत्व में भारत सांस्कृतिक और सभ्यतागत पुनर्जागरण मतलब कल्चरल विनाशा का साक्षी बन रहा है और आज हम कॉलोनियल माइंडसेट को त्याग कर तेजी के साथ आगे बढ़ रहे हैं.
0: ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കും രാജ്യത്തെ സാധാരണക്കാർക്ക് നേരെയും ഉണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിശുദ്ധ നഗരമായ മക്കയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമം മേഖലയിലെ സമാധാനത്തെയും സുരക്ഷയും ദുർബലപ്പെടുത്തുന്നുവെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സഹകരണവും ഏകോപനവും തുടരുമെന്ന് ഇന്ത്യയും UAE. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് IGയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് യൂണിറ്റുകളായി ടീം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തൂഫാൻ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. തൂഫാൻ ജനജാഗ്രതാ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 28-ന് മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറം വേങ്ങരയിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയിലും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. അർദ്ധരാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൽ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാൽലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ്വ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടക്കും. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലും നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രൂ അഗസ്റ്റിന് ഇടക്കാല ജാമ്യം അനുവദിക്കാതെ ഹൈക്കോടതി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് രാവിലെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25 നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെപ്റ്റംബർ 25 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി നിയമനമുണ്ടാകുമെന്നും ചലച്ചിത്ര അക്കാദമി പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബോർഡുകളുടെയും അക്കാദമികളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മാനസികാരോഗ്യം വീണ്ടെടുത്തവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വരണമെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. പൂർണ്ണ രോഗമുക്തി നേടിയവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗമുക്തി നേടിയവരെ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് പുനരധിവസിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി കണ്ണൂർ മാലൂർ പനമ്പറ്റ ന്യൂ UP സ്കൂളിൽ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് തുറന്നു. ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് ലാബ് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളെ ആശയങ്ങളാക്കിയും അതിനെ പ്രായോഗിക ഉപകരണങ്ങളാക്കിയും മാറ്റി കുട്ടികളിൽ സഹാനുഭൂതി വളർത്തുകയാണ് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും അനുകമ്പയും വളർത്തിയെടുക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പ്രശ്നം കണ്ടെത്തുകയും അതിനുതകുന്ന പരിഹാരം കാണുകയും വികലാംഗർക്കും പ്രായമായവർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്.
0: ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നാളെ ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പൽത്തൂറും നയിക്കും. ഒക്ടോബർ 4 നീളുന്ന ഗെയിംസിൽ 500+ ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. 45 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3 തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്തെത്തിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 20 നഷ്ടത്തിലും നിഫ്റ്റി 76 നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1160 രൂപ ഉയർന്ന് 1,13,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്റർ മാധ്യമപ്രവർത്തകർക്കായി സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. സൺഡേസ് ഓൺ സൈക്കിൾ എന്ന സന്ദേശവുമായി മറ്റന്നാൾ രാവിലെ 7 സായി തിരുവനന്തപുരം റീജിയണൽ സെന്ററിലാണ് പരിപാടി. ദ്വിദിന ദേശീയ മത്സ്യത്തൊഴിലാളി വനിതാ സംഗമത്തിന് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ തുടക്കമായി. കേരളം, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 60 വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിസ്ഥിതി സൌഹൃദ വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി നിർണായക ചുവടുവയ്പ്പുമായി സിയാൽ. അന്താരാഷ്ട്ര ടെർമിനലിൽ 15 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ബ്രിഡ്ജ് മൌണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 24 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 20 റോസ്കാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് കൈമാറും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: സാന്ദ്യരാഗങ്ങൾ.
1: സായന്ത്രം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീറിറ്റു വീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്ത്രത്തിൽ എനിക്ക് കേൾക്കാം കെ ജി മാർക്കോസ് ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. സാന്ധ്യരാഗത്തിൽ ഇനി ഒരു ബുദ്ധഗീതം കേൾക്കാം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ആലാപനം എം ജി ശ്രീകുമാർ.

സല്ലാപം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

സർലാഭം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് ജോൺസൺ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം മിഴി രണ്ടിലും, സംഗീതം രവീന്ദ്രൻ, രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, ആലാപനം പി ജയചന്ദ്രൻ.

ബയോസ്കോപ്പിലിനി ദേവരാഗം എന്ന ചിത്രത്തിനു വേണ്ടി എം എം കീരവാണി സംഗീതം നൽകി. എം ഡി രാജേന്ദ്രൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം പി ജയചന്ദ്രനും കെ എസ് ചിത്രയും.

ചിത്രം രാവണ പ്രഭു. സംഗീതം സുരേഷ് പീറ്റേഴ്സ്. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം പി ജയചന്ദ്രനും കെ എസ് ചിത്രയും.

ചിത്രം ജൂലൈ 4. സംഗീതം ഹൗസ് എ പച്ചൻ. രചന ഷിബു ചക്രവർത്തി. ആലാപനം വിധു പ്രതാപും ജ്യോത്സനയും.

മനസ്സിനക്കരെ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് ഇളയരാജ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം വിജയ് യേശുദാസും ആശയും.

ബയോസ്കോപ്പിലിനി അലക്സ് പോൾ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം വാസ്തവം, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം വിധു പ്രതാപും റിമി ടോമിയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് ചലച്ചിത്ര താരം ഷീലയെ കുറിച്ച് കേൾക്കാം. ഷീല അഭിനേത്രി എന്ന് പറഞ്ഞാൽ മാത്രം മതി പരിചയപ്പെടുത്താൻ. മറ്റൊരു വിശേഷണമോ വിലാസമോ വേണ്ട. അത്രമേൽ ചിരപരിചിതമാം വിധം ദക്ഷിണേന്ത്യൻ ജനതയുടെ മനസ്സിൽ അടയാളം ചെയ്തിരിക്കുന്ന നടി. 2019 മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം ഷീലയ്ക്ക് ലഭിച്ചു. അഭിനയവും ജീവിതവും അത്രമേൽ ആസ്വദിച്ച ഒരാൾ. അവ രണ്ടിലെയും സുഖദാവസ്ഥകൾ മാത്രമല്ല ദുരിത ദുഃഖങ്ങൾ കൂടി പരാതി ഏതുമില്ലാതെ അവർ സ്വീകരിച്ചു. 130 സിനിമകളിൽ നായികയായി അഭിനയിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡും അവർക്ക് ലഭിച്ചു. 4 തവണ കേരള സംസ്ഥാന അവാർഡ്. 1981 അഭിനയിച്ചതിന് ശേഷം ദീർഘമായ ഇടവേള. 22 വർഷത്തിന് ശേഷം 2003 മനസ്സിനക്കരെ എന്ന ചലച്ചിത്രത്തിലൂടെ അഭ്രപാളികളിലേക്ക് പുനർപ്രവേശം. 2005 അകലെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടി. 60s മുതൽ 80s വരെയുള്ള കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിലൊരാളായിരുന്നു അവർ.

1945 മാർച്ചിൽ തിരുവിതാംകൂറിലെ കണിമംഗലത്താണ് അവർ ജനിച്ചത്. 13 വയസ്സിൽ തമിഴ്നടൻ SS രാജേന്ദ്രനാണ് ഷീലയെ നാടകരംഗത്തേക്ക് പരിചയപ്പെടുത്തുന്നത്. 17 വയസ്സിൽ പാശം എന്ന ചിത്രത്തിൽ MGRന്റെ നായിക. MGR അവരുടെ പേരിനൊപ്പം ദേവി എന്നുകൂടി ചേർത്തു. അങ്ങനെ തമിഴിലവർ ഷീലാദേവിയായി. 1962 17 വയസ്സിൽ തന്നെയാണ് ഭാഗ്യജാതകം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. മലയാളി മനസ്സുകളെ ചലച്ചിത്ര ലോകത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നതിൽ ഷീലയ്ക്കുള്ള പങ്ക് നിസ്സാരമായിരുന്നില്ല. ഷീലയില്ലാത്ത ഒരു മലയാളി പടം അന്ന് ചിന്തിക്കാനാവുമായിരുന്നില്ല. തുടർന്നുള്ള 20 വർഷം ഷീലയുടെ യുഗമായിരുന്നു എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ തന്റെ മുൻ തലമുറയെ ബഹിഷ്കരിച്ച സമൂഹത്തെക്കൊണ്ട് തന്നെ ഹൃദയപൂർവ്വം സ്വീകരിപ്പിച്ച ഒരുതരം പ്രതികാരം. അതാകട്ടെ അവരെ അറിഞ്ഞുകൊണ്ടായിരുന്നുമില്ല. എന്നാലാകട്ടെ അത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മധുര പ്രതികാരമായിരുന്നു താനും.

കൃത്യം രണ്ടു ദശാബ്ദം മുമ്പ് ഒരു സ്ത്രീ സിനിമയിൽ അഭിനയിച്ചു എന്ന കാര്യത്താൽ അവരെ നാടുകടത്തിയ നാട്. ആ ജാതിക്കോമരങ്ങൾക്ക് മുന്നിൽ 130 ചലച്ചിത്രങ്ങളിൽ നായിക. അതേക്കാൾ മുൻതലമുറയോട് നീതി പുലർത്താൻ മറ്റൊന്നുമില്ല തന്നെ. ഒരു സ്ത്രീക്ക് പൂർണമായി നിഷേധിക്കപ്പെട്ട നീതി മറ്റൊരു സ്ത്രീ അതേ മേഖലയിൽ തിരിച്ചുപിടിക്കുന്നു. റോസി മുതൽ ഷീല വരെ എന്ന വിഷയത്തിൽ ഒരു പഠനം നടത്തിയാൽ എഴുതിപ്പിടിപ്പിക്കാനാവുക. തിരശീലയിൽ നിന്ന് നിങ്ങൾ ആട്ടിയോടിച്ച സ്ത്രീത്വം അതിന്റെ സർവശക്തിയുമെടുത്ത് ഷീല എന്ന പേരിൽ തിരിച്ചുവന്നിരിക്കുന്നു എന്ന്. ഷീല എന്ന നടിക്ക് അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ മറ്റൊരാൾക്കും ഇല്ല തന്നെ. ഷീലയുടെ സ്ക്രീൻ പ്രസൻസ് എന്നത് ഒരു പ്രത്യേകത തന്നെയായിരുന്നു. അഭിനയത്തിന്റെ അദ്വിതീയതയൊന്നും അവകാശപ്പെടാനില്ലായിരിക്കാം, പക്ഷേ സ്ക്രീൻ പ്രസൻസ് എന്നത് അസാധ്യമായിരുന്നു. അതുകൊണ്ടാവാം നായക നടന്മാർക്ക് പോലും കഴിയാത്ത തരത്തിൽ കുടുംബ സദസ്സുകളെ അവർക്ക് തിയേറ്ററുകളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അന്നത്തെ നിർമ്മാതാക്കൾക്ക് ഷീലയുടെ ചിത്രങ്ങൾക്ക് പണം മുടക്കുന്നതിൽ ആശങ്കകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല.

20 വർഷങ്ങൾക്കിടയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഉറുദു തുടങ്ങിയ ഭാഷകളിലായി 475-ലധികം ചിത്രങ്ങൾ. ചെമ്മീനിലെ കറുത്തമ്മയ്ക്ക് മരണമുണ്ടാകുമോ? കള്ളിച്ചെല്ലമ്മ, വെളുത്ത കത്രീന, ഒരു പെണ്ണിന്റെ കഥ, സ്ഥാനാർത്ഥി സാറാമ്മ എന്നീ ചലച്ചിത്രങ്ങളുടെ പേരുകൾ തന്നെ നായികയെ കേന്ദ്രമാക്കിയിട്ടുള്ളതാണ്. ശരശയ്യ, യക്ഷഗാനം, കുട്ടിക്കുപ്പായം, കടത്തനാട്ടുമാക്കം, കണ്ണപ്പനുണ്ണി, ജ്വാല എന്നു പറഞ്ഞു തുടങ്ങിയാൽ എത്രയെന്നു പറഞ്ഞെഴുതും. ശിഖരങ്ങൾ, യക്ഷഗാനം എന്നീ രണ്ടു ചിത്രങ്ങളുടെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് ഷീലയായിരുന്നു. ഒന്നിച്ചിരിക്കൂ എന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഷീലയുടേതായിരുന്നു. ജയഭാരതിക്കൊപ്പം അഭിനയിച്ച നിനൈവുകളെ നീങ്കിവിടൂ എന്ന ടെലിഫിലിം സംവിധാനം ചെയ്തതും ഷീലയായിരുന്നു. ഭാഗ്യജാതകം എന്ന ചിത്രത്തിൽ രാധ, കാട്ടുമൈനയിൽ നീലി, നിണമണിഞ്ഞ കാൽപ്പാടുകളിൽ അമ്മിണി, മൂടുപടത്തിൽ അമ്മക്കുട്ടി, ചെമ്മീനിൽ കറുത്തമ്മ, അശ്വമേധത്തിൽ സരോജം, കടൽപാലത്തിൽ സരള, അഗ്നിമൃഗത്തിൽ ഭാനുമതി എല്ലാം ശക്തമായ കഥാപാത്രങ്ങൾ. മനസ്സിനക്കരയിലെ കൊച്ചിത്രേസിയെ ഒട്ടും മറക്കാനാവില്ല തന്നെ. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരയിൽ ഷീല കാലങ്ങൾക്ക് ശേഷം വീണ്ടും അരങ്ങേറ്റം കുറിച്ചു. KPSC ലളിത, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നെടുമുടി വേണു തുടങ്ങി അഭിനയകലയുടെ അദ്വിതീയർ ഉണ്ടായിരുന്നിട്ടുകൂടി ആ ചലച്ചിത്രത്തിൽ ശരിക്കും സ്കോർ ചെയ്തത് ഷീല തന്നെയായിരുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: എന്തായിരുന്നു ഷീലയുടെ ആദ്യനാമം? ക്ലാരയെന്നോ അതോ സെലിനെന്നോ അതോ ഷീല റാണിയെന്നാണോ? ഊഹാപോഹങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളെക്കാൾ പ്രചാരം സിദ്ധിക്കും. എപ്പോഴും അങ്ങനെയാണ്. ഷീല റാണി എന്ന പേരിലെ റാണി എന്നത് മാറ്റി ഷീല എന്നാക്കിയത് MGR ആണെന്നതൊരു കഥ. ക്ലാരയെന്നായിരുന്നു ആദ്യനാമധേയം എന്നത് മറ്റൊരു കഥ. അത് പക്ഷേ കഥയല്ല. യഥാർത്ഥ നാമം ക്ലാര എബ്രഹാം എന്നാണ്. സെലിനാണ് ഷീലയായതെന്ന് വേറൊരു കഥ. രസകരമായി പ്രചരിക്കുന്ന മറ്റൊരു കഥ ഷീലയുടെ മുത്തശ്ശിയാണ് കുറിയടത്ത് താത്രക്കുട്ടി എന്നതാണ്. അവർ കുറിയടത്ത് മനയിൽ നിന്ന് സ്മാർത്ഥ വിചാരത്തിന് ശേഷം നാടുവിട്ടോടിപ്പോയി വിവാഹം ചെയ്ത് ജന്മം കൊടുത്ത നാലാമത്തെ മകളുടെ മകളാണ് ഷീല എന്ന് പ്രചരിച്ചിരുന്ന കഥ വെറും കള്ളമാണെന്ന് ഒരു അഭിമുഖത്തിൽ ഷീല തന്നെ വിവരിച്ചിട്ടുണ്ട്. എന്തൊക്കെ കഥകളാണെന്ന് നോക്കൂ. അപവാദ പ്രചാരണങ്ങൾ ആളുകൾക്ക് ചിലർക്കെങ്കിലും ഒരു രസമാണ്, പക്ഷേ ഏറിയാൽ അതൊരു മനോവൈകല്യവുമാണ്. 4 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയും മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്ത നടിയാണ് ഷീല. ജീവിതയാത്രകളിലെല്ലാം തന്നെ വ്യക്തമായ ഒരു ഐഡന്റിറ്റി കാത്തുസൂക്ഷിച്ച സ്ത്രീ എന്നതുകൊണ്ട് തന്നെ പ്രത്യേകമായ ഒരു ബഹുമാനം മലയാളികൾക്ക് അവരോടുണ്ട്.

നടി, എഴുത്തുകാരി, ചലച്ചിത്ര സംവിധായിക, നോവലിസ്റ്റ്, ചിത്രകാരി എന്നീ നിലകളിൽ ബഹുമുഖ പ്രതിഭയായിരുന്നു ഷീല. എറണാകുളത്തെ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് ഷീല വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നടത്തി. 93 ചിത്രങ്ങൾ വിറ്റുപോയി. ആ ചിത്രങ്ങൾ വിറ്റ തുകയിൽ നിന്ന് ശേഖരിച്ച തുക ചെന്നൈയിലെ ജനങ്ങൾക്ക് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. കള്ളിച്ചെല്ലമ്മ, ഒരു പെണ്ണിന്റെ കഥ, അനുഭവം, ലക്ഷ്മി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് ഷീലയ്ക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. അകലെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരവും. കൈരളി ടിവിയിലെ ജീവിതം സാക്ഷി എന്ന പരിപാടിയുടെ അവതാരകയായിരുന്നു ഷീല. രജനീകാന്ത് അഭിനയിച്ച 1000 ജന്മങ്ങൾ എന്ന സീരിയലിന്റെ കഥ ഷീലയുടേതായിരുന്നു. മകൻ വിഷ്ണു അഭിനയിച്ച പ്രധാന ചിത്രമായിരുന്നു 5 Star Hospital. വിഷ്ണു വിജയം, ഈറ്റ എന്നീ ചിത്രങ്ങളിൽ കമൽഹാസനായിരുന്നു ഷീലയുടെ നായകൻ. കുയിലിന്റെ കൂട് എന്ന പുസ്തകം ഷീല രചിച്ചിട്ടുണ്ട്.

ചലച്ചിത്രം എങ്ങനെ എടുക്കണമെന്നും അധികം അറിഞ്ഞുകൂടാത്ത നാളുകളിലായിരുന്നു ആളുകൾ ഗ്ലാമറുള്ള ആളുകളെ അഭിനയത്തിനു വേണ്ടി അന്വേഷിച്ചു നടന്നതെന്നും എന്നാൽ ഇന്നതൊക്കെ മാറി. അഭിനയമാണ് പ്രധാനമെന്ന തിരിച്ചറിവ് വന്നു. പിന്നെ ഏതൊരു ചലച്ചിത്രത്തിന്റെയും കാതൽ എന്ന് പറയുന്നത് തിരക്കഥയാണ്. അഭിമുഖങ്ങളിൽ ഷീല പറയുന്ന വാക്കുകൾ പ്രസക്തമാണ്. അവർ പുതിയ സിനിമകളെയും നന്നായി ഉൾക്കൊള്ളുന്നു. അല്ലാതെ പഴയ കാലമാണ് ഏറ്റവും മെച്ചവും ഹൃദ്യവുമെന്ന വരട്ടുവാദത്തിലൊന്നും അവർ നിൽക്കുന്നില്ല. എത്രയോ പുതിയ ചലച്ചിത്രങ്ങളെക്കുറിച്ചും അവയുടെ സമീപനങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പുത്തൻ കാഴ്ചപ്പാടുകളാണ് അതിലൂടെ വെളിവാകുന്നത്. സിനിമയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. സിനിമയല്ലാതെ മറ്റൊന്നുമില്ലായിരുന്ന കൗമാര യൗവനകാലങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത്രമേൽ അവരെ സിനിമയുടെ വ്യാകരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും. സിനിമയും ജീവിതവും വേറിട്ട് ചിന്തിക്കാനാവാത്ത അപൂർവം വ്യക്തിത്വങ്ങളിലൊരാളാണ് ഷീല.

ചെമ്മീൻ എന്ന ചലച്ചിത്രത്തിൽ കറുത്തമ്മ എന്ന കഥാപാത്രത്തെ വേറൊരാളെ വെച്ച് ചിന്തിക്കാൻ കഴിയില്ല തന്നെ. ഷീല ശരിക്കും കറുത്തമ്മയായി. പളനിയേക്കാൾ, കൊച്ചുമുതലാളിയേക്കാൾ കറുത്തമ്മയാണ് ചെമ്മീനിൽ സ്കോർ ചെയ്തതെന്ന് പറഞ്ഞാൽ ആരും തർക്കിക്കുമെന്ന് തോന്നുന്നില്ല. അഭിനയത്തിന്റെ അതിസൂക്ഷ്മ ഭാവതലങ്ങളോളമൊന്നും ആഴത്തിൽ സ്പർശിച്ച അഭിനേത്രിയൊന്നുമല്ലെങ്കിലും കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത ആവാഹിക്കാൻ ഷീലയ്ക്ക് കഴിഞ്ഞു. കറുത്തമ്മയും കള്ളിച്ചെല്ലമ്മയും കത്രീനയും സാറാമ്മയും ഒക്കെയായി രൂപപരിണാമം ചെയ്യാൻ ഷീലയ്ക്ക് സാധിച്ചിരുന്നു. തന്റെ വീട്ടിൽ തന്നെയുള്ളതോ തൊട്ട് അയൽപക്കത്തുള്ളതോ ആയ ഒരു സ്ത്രീ എന്ന തോന്നലുളവാക്കും വിധത്തിലുള്ള കഥാപാത്രാവിഷ്കാരം ഷീല സാധ്യമാക്കിയിരുന്നു. മനസ്സിനക്കരയിലെ കൊച്ചു ത്രേസ്യയെ നമുക്ക് അന്തിക്കാട് മാത്രമല്ല കാപ്പിക്കാടും ചുള്ളിക്കാടുമൊക്കെ കാണാനാകും. അത്രയേറെ മിഴിവ് ആ കഥാപാത്രത്തിന് പകർന്നുകൊടുക്കാൻ ഷീലയ്ക്ക് കഴിഞ്ഞു. അതുപോലെയാണ് അകലെ എന്ന ചലച്ചിത്രത്തിലെ അഭിനയവും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. മനുഷ്യ സേവനത്തിന് രണ്ട് വഴികളാണുള്ളത്, സാമൂഹികവും സാംസ്കാരികവും. ഇപ്രകാരം പ്രായോഗിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കുടുംബപരമായും സാമൂഹ്യമായും മറ്റും പല പ്രശ്നങ്ങളുമുണ്ടാവും. അവ നമ്മുടെ വ്യക്തിജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുവെന്ന് വരും. അവ പരിഹരിക്കണമെങ്കിൽ സ്വന്തം ആദർശം വിടാതെ മറ്റുള്ളവരുമായി ഒത്തുപോവാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവണം. സാമൂഹ്യ രാഷ്ട്രീയാദി തലങ്ങളിൽ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തെറ്റുപറ്റുക സ്വാഭാവികമാണ്. അത് തികച്ചും ഒഴിവാക്കാൻ കഴിയുകയുമില്ല. പക്ഷേ കഴിയുന്നത്ര ഒഴിവാക്കുകയും തെറ്റുപറ്റി എന്ന് കണ്ടാൽ ഉടൻ തെറ്റ് സമ്മതിച്ച് തിരുത്തുവാൻ തയ്യാറാവുകയും വേണം, അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, എത്ര സുതാര്യമായിരുന്നേനെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

സത്യസന്ധരായ ആളുകൾ കഷ്ടപ്പെടുകയും സത്യവിരുദ്ധർ സുഖലോലുപരായി ജീവിക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം വിഷമമുണ്ടാക്കും അല്ലേ? സത്യത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കിതാണല്ലോ കിട്ടിയത് എന്ന് ചോദിച്ചു പോകും. പക്ഷേ സത്യവും ധർമ്മവും മുറുകെ പിടിക്കുന്നത് തന്നെയാണ് നല്നല്ലത്. കരുണയും മാനവികതയും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ പുലരുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ഒരു പാട്ട് കേട്ടാലോ?

ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തയായ പങ്കാളിയേക്കാൾ വലിയൊരു ഘടകം വേറെയില്ല. പണ്ടു മുതലേ മനുഷ്യൻ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ഒരു പരിധിവരെ അതിലൊരു ശരിയുണ്ട് താനും. മനുഷ്യന്റെ സുഖത്തിലും ഉയർച്ചയിലും കർമ്മരംഗത്തുള്ള വിജയത്തിലും പരാജയത്തിലും വിശദീകരണത്തിന് അതീതമായ ഒരു ശക്തി ഈ ദാമ്പത്യത്തിനുണ്ട്, അല്ലെങ്കിൽ പങ്കാളിക്കുണ്ട്. ദാമ്പത്യം ഒരു മഹാകാവ്യമെന്ന് കവി പറയുന്നത് പരമാർത്ഥമാണ്. അനുരഞ്ജനത്തിൽ നിന്നേ ജീവിത വിജയവും മനസുഖവും ലഭിക്കൂ. അങ്ങനെയെങ്കിൽ ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനം അനുരഞ്ജനമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു, നല്ല ചെടിക്ക് വേലി കെട്ടണം, പക്ഷേ വേലിക്ക് ഒരു വാതിലും വേണം. കയറാനും ഇറങ്ങാനും ഒക്കെ അങ്ങനൊരു വാതിൽ ആവശ്യമാണ്. കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ നിയന്ത്രണം വേണം എന്നതിന് ശ്രീരാമകൃഷ്ണൻ ഉദാഹരിക്കുന്ന വാക്യമാണിത്. കുട്ടികളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം, പക്ഷേ ആ നിയന്ത്രിക്കുന്നതിൽ ഒരു നിയന്ത്രണം വേണം. അതിനാണ് നല്ല ചെടിക്ക് വേലി കെട്ടണം, പക്ഷേ വേലിക്ക് ഒരു വാതിലും വേണം എന്ന് പറയുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

നമ്മളെ വിമർശിക്കുന്നവരെല്ലാം ശത്രുക്കളാണെന്നും പ്രശംസിക്കുന്നവർ മുഴുവൻ അഭ്യുദയകാംക്ഷികളാണെന്നും ഒരിക്കലും തോന്നരുത്. ഒരു മനുഷ്യന് ജീവിക്കാൻ പ്രാണവായു എന്നതുപോലെ അത്യന്താപേക്ഷിതമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അതിനു ക്ഷതമേൽപ്പിക്കുന്ന ശക്തികളോട് പൊരുതിയില്ലെങ്കിൽ ജീവിതം നിരർത്ഥകമാകും. കലയും സംഗീതവും സാഹിത്യവും മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ കാവലാളുകളാണ്. ലോകത്തെ ഏത് നവോത്ഥാനത്തിന് പിന്നിലും കലയുടെ അപാരവും തീവ്രവുമായ സ്വാധീനമുള്ളതായി കാണാം. എല്ലാവർക്കും കലാപ്രവർത്തനം ചെയ്യാനാവില്ല. കല ഒരു പരിധിവരെ ജന്മസിദ്ധമാണ്. പക്ഷേ കല ആസ്വാദകരാവുക എന്നത് ഒരു വലിയ കാര്യമാണ്. കലാസ്വാദനവും വിപ്ലവകരമായ ഒരു സാമൂഹിക പ്രവർത്തനമാണ്. ഒരു പാട്ടെങ്കിലും ആസ്വദിക്കാൻ കഴിയാത്ത ആരുമുണ്ടാവില്ല, അല്ലേ? അപ്പോൾ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം.

അവരവർ ചെയ്യുന്ന പ്രവൃത്തി കഴിവുള്ളത്ര നന്നായി ചെയ്യണം. അതിന് കിട്ടുന്ന പ്രതിഫലത്തിൽ സന്തോഷിക്കണം, സംതൃപ്തരാകണം. അറിഞ്ഞുകൊണ്ട് തനിക്കാവാത്ത പ്രവൃത്തികളിൽ പ്രവേശിച്ചുകൂടാ. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് എന്ന് മറന്നുപോകരുത്. അനേകം ആളുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് താൻ കഴിഞ്ഞുകൂടുന്നത് എന്ന പരമാർത്ഥം വിസ്മരിക്കരുത്. എന്താപത്ത് വന്നാലും ധൈര്യം വിടരുത്. അഭ്യുദയങ്ങൾ ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കുകയും അരുത്. മനസ്സിൽ കോപത്തിന് ഇടം കൊടുക്കരുത്. ക്ഷമ പരിശീലിക്കണം. ഒരു പാട്ട് കേട്ടാലോ?

അതെ, മഹനീയ സത്യങ്ങൾ ലളിതങ്ങളും അനലങ്കൃതങ്ങളുമായിരിക്കും. അനലങ്കൃതം എന്ന് വെച്ചാൽ അലങ്കാരങ്ങളില്ലാത്തത്. ദുർഗ്രഹത എന്നത് ചെറിയ മനസ്സിന്റെ സന്തതിയാണ്. നിഷ്പക്ഷതയോട് മാത്രം പ്രതിബദ്ധത പുലർത്തുന്ന സാഹിത്യത്തിനെ വിപ്ലവം സൃഷ്ടിക്കാനാവൂ. അതിഥിയെ ദേവനെപ്പോലെ കരുതണമെന്നൊക്കെ പഠിച്ചു വച്ചിട്ട് അയാൾ അല്പസമയം കൂടുതലിരുന്നാൽ റെസ്റ്റ് വാച്ച് നോക്കുന്നത് നല്ലതാണോ? അല്ല തന്നെ. ഭൂരിപക്ഷം പേരും വാഴ്ത്തിയെന്ന് വെച്ച് ഒരു കല കലയാവണമെന്നില്ല. ഞാനെന്ന ഭാവം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല. സ്വന്തം അനുഭവ പാഠങ്ങളും മറ്റുള്ളവരുടെ സഹായവും കൊണ്ടാണ് എവിടെയും വിജയമുണ്ടാകുന്നത്. ഇതൊക്കെ മനുഷ്യജീവിതത്തിലെ കുറേ കാര്യങ്ങൾ തത്വശാസ്ത്രത്തിൻ്റെ അകമ്പടിയില്ലാതെ പറയുന്നു എന്ന് മാത്രം. ഒരു പാട്ട് കേട്ടാലോ?

നമ്മുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ആരോടെങ്കിലും എതിരിടേണ്ടി വന്നാൽ തന്നെ അതിനുശേഷവും അയാളെ പിന്തുടർന്ന് നശിപ്പിച്ചേ അടങ്ങൂ എന്ന വാശി അതുപേക്ഷിക്കണം. അത് വേണ്ട. നമ്മുടെ കയ്യിലിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ തേജോവധം ചെയ്യുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. അതുപോലെ ആരോടെങ്കിലും അസുഖമോ പ്രയാസമോ ഉണ്ടെങ്കിൽ അത് 24 മണിക്കൂറിൽ കൂടുതൽ കൊണ്ടു നടക്കരുത്. ഒന്നുകിൽ പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ ക്ഷമിക്കണം. അതാണ് നല്ലത്. അതാണ് ഉയർന്ന വ്യക്തിത്വമുള്ള ഏതൊരാളും ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരാളുള്ള പ്രയാസം അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമുള്ള അസുഖം അസ്വസ്ഥത അത് കൊണ്ടു നടക്കരുത്. അത് ഉയർന്ന വ്യക്തിത്വത്തിന് നല്ലതല്ല. ഒരു പാട്ട് കേട്ടാലോ?

ജീവിത വിജയത്തിന് കഴിവും സന്ദർഭവും ഒരുപോലെ അനിവാര്യമാണ്. കഴിവില്ലെങ്കിൽ സന്ദർഭങ്ങൾ ലഭിച്ചാലും പ്രയോജനമില്ല. അതുപോലെ സന്ദർഭങ്ങൾ ലഭിച്ചില്ലെങ്കിൽ കഴിവുണ്ടെങ്കിലും പ്രയോജനമില്ല. കഴിവിൻ്റെ നല്ലൊരംശം ജന്മനാ സിദ്ധിക്കുന്നതാണ്, ശേഷം പ്രയത്നം കൊണ്ടും. അല്ലേ? അങ്ങനെയാണ്. നല്ല സന്ദർഭങ്ങൾ ചിലപ്പോൾ നാം യത്നിക്കാതെ നമ്മുടെ മുമ്പിലെത്തിയെന്ന് വരും. മറ്റു ചിലപ്പോൾ നമ്മൾ അവസരങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ തേടിപ്പിടിക്കേണ്ടതുണ്ട്. എല്ലാം വിധിയാണെന്ന് പറഞ്ഞ് പരിശ്രമത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ബുദ്ധികേടാണ്. എല്ലാം എൻ്റെ കഴിവും സാമർഥ്യവും കൊണ്ടാണ് നേടിയത് എന്ന് കരുതുന്നതും ബുദ്ധികേടാണ്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാട്ട് കേട്ടാലോ?

വായിച്ചു വളരുക എന്ന മുദ്രാവാക്യത്തിൽ സത്യമുണ്ട്. പക്ഷേ ഏതൊക്കെ വായിക്കണം, ഏതൊക്കെ ഉപേക്ഷിക്കണം എന്നതാണ് ശരിക്കുള്ള പ്രശ്നം. ഇന്ന് പുസ്തകങ്ങളായാലും ആനുകാലികങ്ങളായാലും ലഭിക്കുന്ന വിഭവങ്ങളിൽ പലതും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. എന്ത് കിട്ടിയാലും വായിക്കണം എന്ന തത്വശാസ്ത്രമാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. കുറേയേറെ വായിച്ചിട്ട് ആസൂത്രണ നിബന്ധമായ വായന അതാകാം, അതായത് സെലക്റ്റീവ് ആകാം, അങ്ങനെയാണ് വേണ്ടത്. അതുവരെ കയ്യിൽ കിട്ടുന്നതൊക്കെ വായിക്കാം, അതാണ് നല്ലത്. ഒരു പാട്ട് കേട്ടാലോ?

കായികവും മാനസികവുമായുള്ള ആരോഗ്യത്തിന് അതത് മേഖലയിലുള്ള അഭ്യാസം അനുപേക്ഷണീയമാണ്. വാർദ്ധക്യത്തിലും ജീവിത ഉന്മേഷം നിലനിർത്തണമെങ്കിൽ താൽപ്പര്യമുള്ള മേഖലയിൽ കഴിവനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. വ്യക്തിജീവിതം ഒരു വൃക്ഷത്തിന് തുല്യമാണ്. വെളിയിൽ നിന്ന് കാറ്റും മഴയും ആവശ്യമുണ്ട്. വളക്കൂറുള്ള മണ്ണാണ് വേണ്ടത്. വേരുകൾ ആഴത്തിലേക്ക് പോകണമെങ്കിൽ കാറ്റുകൊണ്ട് വൃക്ഷമുലയണം. വേരുകളാണ് നമുക്ക് വിലാസം നൽകുന്നത്, പൂക്കളല്ല. ഒരിക്കൽ കൂടി പറയട്ടെ, വേരുകളാണ് നമുക്ക് വിലാസം നൽകുന്നത്, പൂക്കളല്ല. ഒരു പാട്ട് കേട്ടാലോ?

മാധവിക്കുട്ടിയുടെ വാക്കുകളാണ്. മരുന്നുകൾക്ക് കാലഹരണ തീയതിയുള്ളതുപോലെ മതസംഹിതകൾക്കും കാലഹരണ തീയതിയുണ്ട്. ആ തീയതിക്ക് ശേഷം അവ ഉപയോഗശൂന്യമായിത്തീരുന്നു. അതായത് മതസംഹിതകൾ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ്. അതൊരു നല്ല കാര്യമാണ്. സംഹിതകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ അന്ധവിശ്വാസങ്ങൾ കുറയാൻ സഹായിക്കും, പൂർണ്ണമായും ഇല്ലാതായില്ലെങ്കിലും. അല്ലേ? നേരം ഒരുപാടാകുന്നു. സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. എങ്കിലല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകൂ. കർമ്മനിരതമായിരിക്കണം നമ്മുടെ ഈ ജീവിതം. അതിന് മസ്തിഷ്കത്തിന് വല്ലപ്പോഴും ഒരു റെസ്റ്റ് ആവശ്യമാണ്. ഈ രാത്രി സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ശുഭരാത്രി. സന്തോഷത്തോടെ, സ്നേഹപൂർവ്വം, മധുജൻ.